0: Laudetur Jesus Christus. യേശു ക്രിസ്തുവിനെ സ്തുതി.
1: ഇത് വത്തിക്കാൻ റേഡിയോ. എല്ലാ ശ്രോതാക്കൾക്കും സ്വാഗതം.
2: ശ്രോതാക്കൾക്കേവർക്കും നമസ്കാരം. ഇന്നത്തെ മലയാളം സംപ്രേക്ഷണത്തിൽ ആദ്യം വാർത്തകളും ശേഷം സെപ്റ്റംബർ മാസം 20-ാം തീയതി ഞായറാഴ്ച വത്തിക്കാൻ ചതുരത്തിൽ ലിയോ 14-ാമൻ പാപ്പ നയിച്ച മധ്യാഹ്ന പ്രാർത്ഥന വേളയിൽ നൽകിയ സന്ദേശത്തിന്റെ മലയാളത്തിലുള്ള പരിഭാഷയും കേൾക്കാം. വാർത്തകൾ. ദൈവവിളി സ്വീകരിക്കുന്നവരുടെ എണ്ണമല്ല, വിശ്വസ്തതയോടെയുള്ള ഗുണനിലവാരമാണ് പ്രധാനം. പാപ്പ. സുവിശേഷകനും അപ്പസ്തോലനുമായ വിശുദ്ധ മത്തായിയുടെ തിരുനാൾ ദിവസമായ സെപ്റ്റംബർ മാസം 21-ാം തീയതി ലിയോ 14-ാമൻ പാപ്പ വത്തിക്കാനിൽ വച്ച് ഇറ്റലിയിലെ കപ്പൂച്ചിൻ ക്ലാരിസ്റ്റ് സന്യാസിനി ഫെഡറേഷൻ അംഗങ്ങൾക്ക് കൂടിക്കാഴ്ച അനുവദിച്ചു. തദവസരത്തിൽ നൽകിയ സന്ദേശം വിശുദ്ധ പൗലോസ്ലിഹ എഫേസോസിലെ സഭയ്ക്കെഴുതിയ ലേഖനത്തിലെ വചനങ്ങൾ ഉദ്ധരിച്ചുകൊണ്ടാണ് ആരംഭിച്ചത്. വിശുദ്ധ ക്ലാരയുടെയും വിശുദ്ധ ഫ്രാൻസിസിന്റെയും ജീവിതചര്യ അനുസരിച്ചുകൊണ്ട് ധ്യാനാത്മകമായ പ്രാർത്ഥനയിലും ദാരിദ്ര്യത്തിലും സുവിശേഷത്തോടുള്ള പൂർണമായ അനുസരണത്തിലും ക്ലാരിസ്റ്റ് സന്യാസിനി ഫെഡറേഷൻ അംഗങ്ങൾ കാണിക്കുന്ന വിശ്വസ്തതയാണ് ഈ വചനം അടിവരയിടുന്നതെന്ന് പാപ്പ പറഞ്ഞു. എല്ലാ സന്യാസ സമൂഹങ്ങളുടെയും പ്രഥമവും പ്രധാനവുമായ ദൗത്യം ദൈവിക യാഥാർത്ഥ്യങ്ങളെക്കുറിച്ചുള്ള ധ്യാനവും പ്രാർത്ഥനയിൽ ദൈവവുമായുള്ള നിരന്തരമായ ഐക്യവുമാണ് എന്ന സഭാനിയമം ഫെഡറേഷന്റെ ഭരണഘടനയിൽ കൂട്ടിച്ചേർത്തതിനെ പാപ്പ പ്രത്യേകം അഭിനന്ദിച്ചു. ഭൂതകാലത്തിൽ സമ്പന്നവും ഭാവിയിലേക്ക് പ്രതീക്ഷയോടെ നോക്കുവാൻ വിളിക്കപ്പെട്ടതുമായ സഭയിലെ അംഗങ്ങൾ നാടകീയതകളും അനിശ്ചിതത്വങ്ങളും നിറഞ്ഞ വർത്തമാനകാലത്തിൽ ചെറിയ ലോകത്തിന്റെ വെല്ലുവിളികളിലേക്ക് നിത്യതയുടെ കണ്ണാടിയിലെ മനസ്സ് എന്ന ചിന്തയോടുകൂടി നോക്കണമെന്ന് പാപ്പ ആഹ്വാനം ചെയ്തു. ദൈവവിളികളുടെ എണ്ണം കുറയുന്നത് ഏറെ ആശങ്കകൾ ജനിപ്പിക്കുന്നുണ്ടെങ്കിലും ദൈവവിളി സ്വീകരിക്കുന്നവരുടെ എണ്ണമല്ല, മറിച്ച് അവരുടെ വിളിയുടെ ഗുണനിലവാരമാണ് പ്രധാനം എന്ന വസ്തുത പാപ്പ ആവർത്തിച്ചു. സൊമാലിയയിൽ അന്താരാഷ്ട്ര സഹായം അടിയന്തിരമായി ആവശ്യമുണ്ട്. പാപ്പ. സെപ്റ്റംബർ മാസം 20-ാം തീയതി ഞായറാഴ്ച മധ്യാഹ്ന പ്രാർത്ഥനയ്ക്ക് ശേഷം പാപ്പ സൊമാലിയയിലെ ചില പ്രദേശങ്ങളിൽ രൂക്ഷമായിക്കൊണ്ടിരിക്കുന്ന മാനുഷിക പ്രതിസന്ധിയെ എടുത്തു പറയുകയും പ്രാർത്ഥനകളും സഹായവും അഭ്യർത്ഥിക്കുകയും ചെയ്തു. ആഫ്രിക്കൻ രാജ്യമായ സൊമാലിയയിൽ പ്രകൃതി ദുരന്തങ്ങളും അക്രമസംഭവങ്ങളും ജനങ്ങളുടെ, പ്രത്യേകിച്ച് സ്ത്രീകളുടെയും കുട്ടികളുടെയും ജീവിതം കൂടുതൽ ദുരിതപൂർണമാക്കുന്നുണ്ടെന്ന് പാപ്പ എടുത്തു പറഞ്ഞു. ദാരിദ്ര്യവും പട്ടിണിയും അനുഭവിക്കുന്ന സൊമാലിയൻ സഹോദരീ സഹോദരന്മാർക്ക് ആവശ്യമായ സഹായങ്ങൾ ഉറപ്പാക്കുവാൻ അന്താരാഷ്ട്ര സമൂഹം ഉദാരമായി മുന്നോട്ടു വരണമെന്നും പാപ്പ ആഹ്വാനം ചെയ്തു. ചരിത്രത്തിലെ ഏറ്റവും വലിയ വരൾച്ചകളിൽ ഒന്നാണ് സൊമാലിയ ഇപ്പോൾ നേരിടുന്നത്. ഏകദേശം 200,000 കുട്ടികളുൾപ്പെടെ നിരവധി ആളുകളാണ് ഭക്ഷണവും കുടിവെള്ളവുമില്ലാതെ വലയുന്നത്. നിലവിൽ 60,00,000 സൊമാലിയക്കാർ കടുത്ത പട്ടിണിയിലാണ് എന്ന വസ്തുതയും ഏറെ വേദനയുളവാക്കുന്നു. ബ്രാത്തിസ്ലാവയിൽ നടന്ന ദേശീയ ജീവൻ രക്ഷാ മാർച്ചിന് ലിയോ 14-ാമൻ പാപ്പ പ്രാർത്ഥനാശംസകൾ നേർന്നു. സെപ്റ്റംബർ മാസം 20-ാം തീയതി ഞായറാഴ്ച സ്ലൊവാക്കിയയുടെ തലസ്ഥാനമായ ബ്രാത്തിസ്ലാവയിൽ നടന്ന 5-ാമത് ദേശീയ ജീവൻ രക്ഷാ മാർച്ചിൽ സ്ലൊവാക്കിയയിൽ നിന്നുള്ളവരും വിദേശത്തുനിന്നുള്ളവരുമായ 10,000 ആളുകൾ പങ്കെടുത്തു. പങ്കെടുത്തവർക്കും സംഘാടകർക്കും ആശംസകൾ നേർന്നുകൊണ്ട് പരിശുദ്ധ പിതാവ് ലിയോ 14-ാമൻ പാപ്പയും സന്ദേശമയച്ചു. ദൈവത്തിൽ നിന്ന് ലഭിച്ച വിലയേറിയ ദാനമായ ജീവനെ എല്ലാ ഘട്ടത്തിലും സംരക്ഷിക്കുന്നതിനും ഈ അവബോധം എല്ലാവരിലും എത്തിക്കുന്നതിനുമായി ഈ ജീവൻ രക്ഷാ മാർച്ച് പ്രാർത്ഥനയുടെയും സാക്ഷ്യത്തിന്റെയും ഭാഗമായി മാറുമെന്ന് പാപ്പ പ്രതീക്ഷിക്കുന്നുവെന്ന് സന്ദേശത്തിൽ പറഞ്ഞു. ദുർബലരെയും പ്രതിരോധിക്കുവാൻ ശേഷിയില്ലാത്തവരെയും കരുതുന്ന ഒരു സംസ്കാരം പ്രോത്സാഹിപ്പിക്കണമെന്നും പാപ്പ സന്ദേശത്തിൽ എടുത്തു പറയുന്നു. അപ്രകാരം സാഹോദര്യവും ഐക്യദാർഢ്യവുമുള്ള ഒരു സമൂഹ നിർമ്മിതിക്ക് സംഭാവന നൽകുവാൻ ഏവർക്കും സാധിക്കട്ടെയെന്ന ആശംസയും പാപ്പ നൽകി. ഗർഭധാരണം മുതൽ സ്വാഭാവിക മരണം വരെയുള്ള ഓരോ മനുഷ്യജീവിതത്തിന്റെയും സംരക്ഷണത്തിനും വാടക ഗർഭധാരണം പോലെയുള്ളവ പൂർണമായി നിരോധിക്കുന്നത് ഉൾപ്പെടെയുള്ള നിയമങ്ങൾ നടപ്പിലാക്കുവാനും സംഘാടകർ ആവശ്യപ്പെട്ടു. റഷ്യ ഉക്രൈൻ സംഘർഷം, കുഞ്ഞുങ്ങളടക്കം നിരവധി മരണം. സെപ്റ്റംബർ മാസം 19-20 തീയതികളിൽ രാത്രികാലങ്ങളിൽ റഷ്യയുടെ തലസ്ഥാനമായ മോസ്കോ ഉൾപ്പെടെ 19 പ്രവിശ്യകളെ ലക്ഷ്യമിട്ട് 1100-ലധികം ഡ്രോണുകൾ ഉക്രൈൻ വിക്ഷേപിച്ചു. പ്രസിഡന്റ് വ്ലോഡിമിർ സെലൻസ്കി ഈ പ്രത്യാക്രമണം സ്ഥിരീകരിച്ചു. കഴിഞ്ഞ ആഴ്ചയിൽ റഷ്യ ഉക്രൈനു നേരെ രൂക്ഷമായ ആക്രമണം നടത്തിയിരുന്നു. ഇതോടെ വാർത്തകൾ സമാപിച്ചു. ഇനി സെപ്റ്റംബർ മാസം 20 തീയതി ഞായറാഴ്ച പരിശുദ്ധ പിതാവ് ലിയോ 14 പാപ്പ വത്തിക്കാനിലെ വിശുദ്ധ പത്രോസിന്റെ ചത്തുരത്തിൽ വെച്ച് മധ്യാഹ്ന പ്രാർത്ഥന നയിച്ച വേളയിൽ നൽകിയ സന്ദേശത്തിന്റെ മലയാളത്തിലുള്ള പരിഭാഷ കേൾക്കാം. ലത്തീൻ ആരാധനക്രമം 25 ഞായറാഴ്ചയിലെ വചനഭാഗങ്ങളെ അടിസ്ഥാനമാക്കിയാണ് പാപ്പ സന്ദേശം നൽകിയത്. പ്രിയ സഹോദരന്മാരെ, സഹോദരിമാരെ, ശുഭഞായർ.
3: Nella liturgia di oggi, il Signore, per bocca del profeta Isaia, ci dona un grande motivo di speranza, dicendoci che i Suoi pensieri non sono i nostri pensieri e le Sue vie non sono le nostre vie.
2: ഇന്നത്തെ ആരാധനക്രമത്തിൽ കർത്താവ് യെശയ്യാ പ്രവാചകനിലൂടെ നമുക്ക് പ്രത്യാശയ്ക്കുള്ള ഒരു വലിയ പ്രചോദനം നൽകുന്നു. അവന്റെ ചിന്തകൾ നമ്മുടെ ചിന്തകളല്ലെന്നും അവന്റെ വഴികൾ നമ്മുടെ വഴികളല്ലെന്നും നമ്മോട് പറയുന്നു. അതെ, ദൈവത്തിന്റെ പദ്ധതികൾ അനന്തമായി വലുതാണ്. പാപത്താൽ അടയാളപ്പെടുത്തിയിരിക്കുന്ന നമുക്ക് സങ്കൽപ്പിക്കുവാനും സാക്ഷാത്കരിക്കുവാനും കഴിയുന്നതിനേക്കാൾ കൂടുതൽ മാനുഷികമാണെന്നും നമുക്ക് പറയാം. അതുകൊണ്ട് പ്രവാചകന്റെ വാക്കുകൾ എക്കാലത്തേക്കാളും സമയോചിതമാണ്. നമ്മുടെ വികലമായ വഴികൾ ഉപേക്ഷിച്ച് കരുണയും ക്ഷമയുമായ കർത്താവിങ്കിലേക്ക് മടങ്ങുക. സുവിശേഷത്തിൽ യേശുവിന്റെ ഉപമകൾ ദൈവം നമുക്കായി കരുതിവെച്ചിരിക്കുന്നതിന്റെ പുതുമയെ വിവരിക്കുന്നു. എന്നാൽ അതിനോടൊപ്പം തന്നെ ഉദാരമായ നീതിയോടും വലിയ സ്നേഹത്തോടും നേർക്ക് നാം കാണിക്കാൻ മടിക്കാത്ത എതിർപ്പിനെയും തടസ്സങ്ങളെയും അവ വ്യക്തമാക്കുന്നു. ഇന്ന് പ്രത്യേകിച്ച് മുന്തിരിത്തോട്ടത്തിൽ ജോലിക്കായി വിളിക്കപ്പെട്ട തൊഴിലാളികളുടെ ഉപമയാണ് നാം ശ്രവിച്ചത്. ചിലർ ദിവസം മുഴുവൻ അധ്വാനിക്കാൻ വന്നവർ, ചിലർ ഏതാനും മണിക്കൂറുകൾ മാത്രം, മറ്റു ചിലരാകട്ടെ സൂര്യാസ്തമയ വേളയിൽ എത്തിയവരും. എന്നാൽ ഈ ഉപമയുടെ കേന്ദ്ര ബിന്ദു കൂലി നൽകുന്ന നിമിഷത്തിലാണ്. അപ്പോൾ യജമാനൻ ആദ്യത്തെ മണിക്കൂറിൽ വന്ന തൊഴിലാളികളോട് താൻ കൊടുത്ത വാക്ക് പാലിക്കുകയും കരാർ ചെയ്തതുപോലെ അവർക്ക് കൂലി നൽകുകയും ചെയ്യുന്നു. എന്നാൽ തന്റെ നന്മ അവർ കാണണമെന്ന് അവൻ ആഗ്രഹിക്കുകയും അവരുടെ കൺമുൻപിൽ വെച്ച് തന്നെ ഒടുവിൽ വന്നവരോടും അതുപോലെ തന്നെ പെരുമാറുകയും ചെയ്യുന്നു. യഥാർത്ഥത്തിൽ ഒരു കാര്യം നാം ശ്രദ്ധിക്കാതെ പോകരുത്. കാര്യസ്ഥനോട് കൂലി കൊടുക്കുവാൻ പറയുമ്പോൾ യജമാനൻ ഒരു പ്രത്യേക ക്രമം നിർദ്ദേശിക്കുന്നുണ്ട്. ഒടുവിൽ വന്നവർ മുതൽ തുടങ്ങി ആദ്യം വന്നവർക്കുവരെ കൂലി നൽകണം. ദിവസം മുഴുവൻ അധ്വാനിച്ചവരുടെ നിഷേധാത്മകമായ പ്രതികരണം എളുപ്പത്തിൽ ഒഴിവാക്കാമായിരുന്നുവെങ്കിലും അത് ബോധപൂർവം വരുത്തിവെച്ചതാണ്. കാരണം ദൈവത്തിന്റെ നന്മയുടെ വെളിപ്പെടുത്തൽ എല്ലാവർക്കുമുള്ളതാണ്, ഏതാനും ചിലർക്ക് മാത്രമുള്ളതല്ല എന്ന് മനസ്സിലാക്കിക്കൊടുക്കണമായിരുന്നു. തങ്ങളാണ് പ്രഥമർ എന്ന് കരുതുകയും തങ്ങളിപ്പോഴുള്ള നില സ്വന്തം അധ്വാനം കൊണ്ട് നേടിയതാണെന്നും തങ്ങൾ കൈവരിച്ച നേട്ടങ്ങൾക്ക് അർഹരാണെന്നും കരുതുന്നവർക്കായി ദൈവത്തിന് വ്യത്യസ്തമായ വഴികളും പുതിയ ചിന്തകളുമുണ്ട്. സ്നേഹത്തിന്റെ നിയമം കണക്കുകൂട്ടലുകളുടെ നിയമത്തെ അതിശയിപ്പിക്കുമ്പോഴും കരുണയുടെ അനുഭവം അർഹതയുടെ അതിരുകളെ വിശാലമാക്കുമ്പോഴും സമാധാനത്തിന്റെ ദാനം മത്സരബുദ്ധി അവസാനിപ്പിച്ച് കൃതജ്ഞതയിൽ നമ്മെ ഒന്നിപ്പിക്കുമ്പോഴും നാം എല്ലാവരും സന്തോഷവും ബുദ്ധിയും ഭാവിയും നേടിയെടുക്കുകയാണ് ചെയ്യുന്നത്. സഹോദരി സഹോദരന്മാരെ, ദൈവത്തിന്റെ സഹപ്രവർത്തകരായിരിക്കുക. അവിടുത്തെ മുന്തിരിത്തോപ്പിൽ വേല ചെയ്യുക. അവിടുത്തെ നീതിയുടെയും സമാധാനത്തിന്റെയും രാജ്യത്തെ സേവിക്കുക എന്നത് വലിയ ഒരു കൃപയാണ്. ദൈവത്തിന്റെ പുതുമ കടന്നുവരുന്നിടത്ത് അസൂയയ്ക്കും ഭിന്നതയ്ക്കും സ്ഥാനമില്ല. അതിനാൽ കർത്താവിനെ കണ്ടെത്തുവാൻ കഴിയുന്ന സമയത്ത് അവിടുത്തെ തിരയുക. അവിടുന്ന് അടുത്തു നിൽക്കുമ്പോൾ അവിടുത്തെ വിളിച്ചപേക്ഷിക്കുക. വക്രമായ വഴികളും അനീതി നിറഞ്ഞ ചിന്തകളും നാം ഉപേക്ഷിക്കുക. പരിശുദ്ധ അമ്മയിലേക്ക് നമുക്ക് കണ്ണുകൾ ഉയർത്താം. അമ്മ നമ്മെപ്പോലെ ഒരു സൃഷ്ടിയാണ്, എന്നാൽ പാപക്കറയില്ലാത്തവളും. അതിനാൽ ദൈവത്തിൽ പ്രത്യാശ വയ്ക്കുവാനും അവിടുത്തെ കരുണയിൽ ശരണപ്പെടുവാനും അമ്മ നമ്മെ സഹായിക്കുന്നു. അങ്ങനെ അവിടുത്തെ വഴികൾ നമ്മുടെ വഴികളും അവിടുത്തെ ചിന്തകൾ നമ്മുടെ ചിന്തകളുമായി
3: മാറും.
2: പാപ്പ ഈ വാക്കുകളെ തുടർന്ന് മധ്യാന പ്രാർത്ഥന നയിക്കുകയും അപ്പസ്തോലിക ആശീർവാദം നൽകുകയും ചെയ്തു.
3: ആഞ്ജലുസ് ഡോമിനി നുൻസിയാവിത് മറിയെ. Ave Maria, gratia plena Dominus tecum, benedicta tu in mulieribus, et benedictus fructus ventris tui, Iesus.
4: Santa Maria, Mater Dei, ora pro nobis peccatoribus, nunc et in hora mortis nostre. Amen.
3: Ecce ancilla Domini.
4: Fiat mi secundum verbum tuum.
3: Ave Maria, gratia plena Dominus tecum, benedicta tu in mulieribus, et benedictus fructus ventris tui, Iesus.
4: Santa Maria, Mater Dei, ora pro nobis peccatoribus, nunc et in hora mortis nostre. Amen.
3: Et verbum caro factum est,
4: et habitavit in nobis.
3: Ave Maria, gratia plena Dominus tecum, benedicta tu in mulieribus, et benedictus fructus ventris tui, Iesus.
4: Santa Maria, Mater Dei, ora pro nobis peccatoribus, nunc et in hora mortis nostre. Amen.
3: Ora pro nobis, Sancta Dei Genetrix,
4: udine efficiamur promissionibus Christi.
3: Oremus. Gratiam tuam, quesumus Domine, mentibus nostris infunde, ut qui angelo nunciante, Christi filii tui, incarnation coniovimus, per passionem eius et crucem, ad resurrectionis gloriam perducamur, per Christum Dominum nostrum.
4: Amen.
3: Gloria Patri et Filio et Spiritui Sancto.
4: Sicut erat in principio, et nunc et semper, et in saecula saeculorum. Amen.
3: Gloria Patri et Filio et Spiritui Sancto.
4: Sicut erat in principio, et nunc et semper, et in saecula saeculorum. Amen.
3: Gloria Patri et Filio et Spiritui Sancto.
4: Sicut erat in principio, et nunc et semper, et in saecula saeculorum. Amen.
3: Pro fidelibus defunctis, requiem aeternam dona eis Domine,
4: ex perpetua nuntia eis,
3: requiescant in pace.
4: Amen.
3: Dominus vobiscum,
4: et cum spiritu tuo,
3: sit nomen Domini benedictum,
4: ex nunc et usque in saecula,
3: adiutorium nostrum in nomine Domini,
4: qui feci caelum et terram.
3: Benedicat vos, omnipotens Deus, Pater et Filius et Spiritus Sanctus.
4: Amen.
2: തുടർന്ന് വർത്തമാനകാലത്ത് ലോകത്തിന്റെ വിവിധ ഇടങ്ങളിൽ നടക്കുന്ന വിവിധ സംഭവങ്ങളെ പാപ്പ എടുത്തു പറയുകയും പ്രാർത്ഥനകളും സഹായങ്ങളും അഭ്യർത്ഥിക്കുകയും ചെയ്തു. മാനുഷിക പ്രതിസന്ധി ഏറെ രൂക്ഷമായ സൊമാലിയ ദേശത്തെക്കുറിച്ച് പാപ്പ പ്രത്യേകം പരാമർശിക്കുകയും അവർക്കാവശ്യമായ അടിയന്തര സഹായങ്ങൾ നൽകുവാൻ അന്താരാഷ്ട്ര സമൂഹത്തോട് അഭ്യർത്ഥിക്കുകയും ചെയ്തു.
3: Seguo con grande preoccupazione la crisi umanitaria in atto in alcune zone della Somalia, dove episodi di violenza e fenomeni climatici estremi stanno aggravando le già precarie condizioni di vita della popolazione.
2: തീർത്ഥാടകരായി വത്തിക്കാനിൽ കടന്നുവന്ന റോമൻ ജനതയ്ക്കും മറ്റ് ദേശങ്ങളിൽ നിന്നും എത്തിയവർക്കും പാപ്പ പ്രത്യേകം അഭിവാദ്യങ്ങൾ അർപ്പിക്കുകയും ആശംസകൾ നേരുകയും ചെയ്തു. അടുത്തതായി ഒരു ഗാനം കേൾക്കാം. പ്രിൻസി തോമസ് എടപ്പള്ളിയുടെ വരികൾക്ക് സണ്ണി സ്റ്റീഫൻ സംഗീതം പകർന്ന ഗാനം ആലാപനം സുജാത മോഹൻ

0: Laudetur Jesus Christus. യേശു ക്രിസ്തുവിനെ സ്തുതി.
1: ഇത് വത്തിക്കാൻ റേഡിയോ. എല്ലാ ശ്രോതാക്കൾക്കും സ്വാഗതം.
2: ശ്രോതാക്കൾക്കേവർക്കും നമസ്കാരം. ഇന്നത്തെ മലയാളം സംപ്രേക്ഷണത്തിൽ ആദ്യം വാർത്തകളും ശേഷം സെപ്റ്റംബർ മാസം 20-ാം തീയതി ഞായറാഴ്ച വത്തിക്കാൻ ചതുരത്തിൽ ലിയോ 14-ാമൻ പാപ്പ നയിച്ച മധ്യാഹ്ന പ്രാർത്ഥന വേളയിൽ നൽകിയ സന്ദേശത്തിന്റെ മലയാളത്തിലുള്ള പരിഭാഷയും കേൾക്കാം. വാർത്തകൾ. ദൈവവിളി സ്വീകരിക്കുന്നവരുടെ എണ്ണമല്ല, വിശ്വസ്തതയോടെയുള്ള ഗുണനിലവാരമാണ് പ്രധാനം. പാപ്പ. സുവിശേഷകനും അപ്പസ്തോലനുമായ വിശുദ്ധ മത്തായിയുടെ തിരുനാൾ ദിവസമായ സെപ്റ്റംബർ മാസം 21-ാം തീയതി ലിയോ 14-ാമൻ പാപ്പ വത്തിക്കാനിൽ വെച്ച് ഇറ്റലിയിലെ കപ്പൂച്ചിൻ ക്ലാരിസ്റ്റ് സന്യാസിനി ഫെഡറേഷൻ അംഗങ്ങൾക്ക് കൂടിക്കാഴ്ച അനുവദിച്ചു. തദവസരത്തിൽ നൽകിയ സന്ദേശം വിശുദ്ധ പൗലോസ്ലിഹ എഫേസോസിലെ സഭയ്ക്കെഴുതിയ ലേഖനത്തിലെ വചനങ്ങൾ ഉദ്ധരിച്ചുകൊണ്ടാണ് ആരംഭിച്ചത്. വിശുദ്ധ ക്ലാരയുടെയും വിശുദ്ധ ഫ്രാൻസിസിന്റെയും ജീവിതചര്യ അനുസരിച്ചുകൊണ്ട് ധ്യാനാത്മകമായ പ്രാർത്ഥനയിലും ദാരിദ്ര്യത്തിലും സുവിശേഷത്തോടുള്ള പൂർണമായ അനുസരണത്തിലും ക്ലാരിസ്റ്റ് സന്യാസിനി ഫെഡറേഷൻ അംഗങ്ങൾ കാണിക്കുന്ന വിശ്വസ്തതയാണ് ഈ വചനം അടിവരയിടുന്നതെന്ന് പാപ്പ പറഞ്ഞു. എല്ലാ സന്യാസ സമൂഹങ്ങളുടെയും പ്രഥമവും പ്രധാനവുമായ ദൗത്യം ദൈവിക യാഥാർത്ഥ്യങ്ങളെക്കുറിച്ചുള്ള ധ്യാനവും പ്രാർത്ഥനയിൽ ദൈവവുമായുള്ള നിരന്തരമായ ഐക്യവുമാണ് എന്ന സഭാ നിയമം ഫെഡറേഷന്റെ ഭരണഘടനയിൽ കൂട്ടിച്ചേർത്തതിനെ പാപ്പ പ്രത്യേകം അഭിനന്ദിച്ചു. ഭൂതകാലത്തിൽ സമ്പന്നവും ഭാവിയിലേക്ക് പ്രതീക്ഷയോടെ നോക്കുവാൻ വിളിക്കപ്പെട്ടതുമായ സഭയിലെ അംഗങ്ങൾ നാടകീയതകളും അനിശ്ചിതത്വങ്ങളും നിറഞ്ഞ വർത്തമാനകാലത്തിൽ ചെറിയ ലോകത്തിന്റെ വെല്ലുവിളികളിലേക്ക് നിത്യതയുടെ കണ്ണാടിയിലെ മനസ്സ് എന്ന ചിന്തയോടുകൂടി നോക്കണമെന്ന് പാപ്പ ആഹ്വാനം ചെയ്തു. ദൈവവിളികളുടെ എണ്ണം കുറയുന്നത് ഏറെ ആശങ്കകൾ ജനിപ്പിക്കുന്നുണ്ടെങ്കിലും ദൈവവിളി സ്വീകരിക്കുന്നവരുടെ എണ്ണമല്ല, മറിച്ച് അവരുടെ വിളിയുടെ ഗുണനിലവാരമാണ് പ്രധാനം എന്ന വസ്തുത പാപ്പ ആവർത്തിച്ചു. സൊമാലിയയിൽ അന്താരാഷ്ട്ര സഹായം അടിയന്തിരമായി ആവശ്യമുണ്ട്. പാപ്പ. സെപ്റ്റംബർ മാസം 20-ാം തീയതി ഞായറാഴ്ച മധ്യാഹ്ന പ്രാർത്ഥനയ്ക്കു ശേഷം പാപ്പ സൊമാലിയയിലെ ചില പ്രദേശങ്ങളിൽ രൂക്ഷമായിക്കൊണ്ടിരിക്കുന്ന മാനുഷിക പ്രതിസന്ധിയെ എടുത്തു പറയുകയും പ്രാർത്ഥനകളും സഹായവും അഭ്യർത്ഥിക്കുകയും ചെയ്തു. ആഫ്രിക്കൻ രാജ്യമായ സൊമാലിയയിൽ പ്രകൃതി ദുരന്തങ്ങളും അക്രമസംഭവങ്ങളും ജനങ്ങളുടെ, പ്രത്യേകിച്ച് സ്ത്രീകളുടെയും കുട്ടികളുടെയും ജീവിതം കൂടുതൽ ദുരിതപൂർണമാക്കുന്നുണ്ടെന്ന് പാപ്പ എടുത്തു പറഞ്ഞു. ദാരിദ്ര്യവും പട്ടിണിയും അനുഭവിക്കുന്ന സൊമാലിയൻ സഹോദരീ സഹോദരന്മാർക്ക് ആവശ്യമായ സഹായങ്ങൾ ഉറപ്പാക്കുവാൻ അന്താരാഷ്ട്ര സമൂഹം ഉദാരമായി മുന്നോട്ടു വരണമെന്നും പാപ്പ ആഹ്വാനം ചെയ്തു. ചരിത്രത്തിലെ ഏറ്റവും വലിയ വരൾച്ചകളിൽ ഒന്നാണ് സൊമാലിയ ഇപ്പോൾ നേരിടുന്നത്. ഏകദേശം 20 ലക്ഷത്തോളം കുട്ടികളുൾപ്പെടെ നിരവധി ആളുകളാണ്

0: ഭക്ഷണവും കുടിവെള്ളവുമില്ലാതെ വലയുന്നത്. നിലവിൽ 60 ലക്ഷത്തോളം സൊമാലിയക്കാർ കടുത്ത പട്ടിണിയിലാണ് എന്ന വസ്തുതയും ഏറെ വേദനയുളവാക്കുന്നു. ബ്രാത്തിസ്ലാവയിൽ നടന്ന ദേശീയ ജീവൻ രക്ഷാ മാർച്ചിന് ലിയോ 14-ാമൻ പാപ്പ പ്രാർത്ഥനാശംസകൾ നേർന്നു. സെപ്റ്റംബർ 20-ാം തീയതി ഞായറാഴ്ച സ്ലൊവാക്കിയയുടെ തലസ്ഥാനമായ ബ്രാത്തിസ്ലാവയിൽ നടന്ന 5-ാമത് ദേശീയ ജീവൻ രക്ഷാ മാർച്ചിൽ സ്ലൊവാക്കിയയിൽ നിന്നുള്ളവരും വിദേശത്തുനിന്നുള്ളവരുമായ 10,000-ക്കണക്കിന് ആളുകൾ പങ്കെടുത്തു. പങ്കെടുത്തവർക്കും സംഘാടകർക്കും ആശംസകൾ നേർന്നുകൊണ്ട് പരിശുദ്ധ പിതാവ് ലിയോ 14-ാമൻ പാപ്പയും സന്ദേശമയച്ചു. ദൈവത്തിൽ നിന്ന് ലഭിച്ച വിലയേറിയ ദാനമായ ജീവനെ എല്ലാ ഘട്ടത്തിലും സംരക്ഷിക്കുന്നതിനും ഈ അവബോധം എല്ലാവരിലും എത്തിക്കുന്നതിനുമായി ഈ ജീവൻ രക്ഷാ മാർച്ച് പ്രാർത്ഥനയുടെയും സാക്ഷ്യത്തിന്റെയും ഭാഗമായി മാറുമെന്ന് പാപ്പ പ്രതീക്ഷിക്കുന്നുവെന്ന് സന്ദേശത്തിൽ പറഞ്ഞു. ദുർബലരെയും പ്രതിരോധിക്കുവാൻ ശേഷിയില്ലാത്തവരെയും കരുതുന്ന ഒരു സംസ്കാരം പ്രോത്സാഹിപ്പിക്കണമെന്നും പാപ്പ സന്ദേശത്തിൽ എടുത്തു പറയുന്നു. അപ്രകാരം സാഹോദര്യവും ഐക്യദാർഢ്യവുമുള്ള ഒരു സമൂഹ നിർമ്മിതിക്ക് സംഭാവന നൽകുവാൻ ഏവർക്കും സാധിക്കട്ടെയെന്ന ആശംസയും പാപ്പ നൽകി. ഗർഭധാരണം മുതൽ സ്വാഭാവിക മരണം വരെയുള്ള ഓരോ മനുഷ്യജീവിതത്തിന്റെയും സംരക്ഷണത്തിനും വാടക ഗർഭധാരണം പോലെയുള്ളവ പൂർണ്ണമായി നിരോധിക്കുന്നത് ഉൾപ്പെടെയുള്ള നിയമങ്ങൾ നടപ്പിലാക്കുവാനും സംഘാടകർ ആവശ്യപ്പെട്ടു. റഷ്യ ഉക്രൈൻ സംഘർഷം, കുഞ്ഞുങ്ങളടക്കം നിരവധി മരണം. സെപ്റ്റംബർ 19-20 തീയതികളിൽ രാത്രികാലങ്ങളിൽ റഷ്യയുടെ തലസ്ഥാനമായ മോസ്കോ ഉൾപ്പെടെ 19 പ്രവിശ്യകളെ ലക്ഷ്യമിട്ട് 1,100-ലധികം ഡ്രോണുകൾ ഉക്രൈൻ വിക്ഷേപിച്ചു. പ്രസിഡന്റ് വ്ളോഡിമിർ സെലൻസ്കി ഈ പ്രത്യാക്രമണം സ്ഥിരീകരിച്ചു. കഴിഞ്ഞ ആഴ്ചയിൽ റഷ്യ ഉക്രൈനു നേരെ രൂക്ഷമായ ആക്രമണം നടത്തിയിരുന്നു. ഇതോടെ വാർത്തകൾ സമാപിച്ചു. ഇനി സെപ്റ്റംബർ 20-ാം തീയതി ഞായറാഴ്ച പരിശുദ്ധ പിതാവ് ലിയോ 14-ാമൻ പാപ്പ വത്തിക്കാനിലെ വിശുദ്ധ പത്രോസിന്റെ ചത്തുരത്തിൽ വെച്ച് മധ്യാഹ്ന പ്രാർത്ഥന നയിച്ച വേളയിൽ നൽകിയ സന്ദേശത്തിന്റെ മലയാളത്തിലുള്ള പരിഭാഷ കേൾക്കാം. ലത്തീൻ ആരാധനക്രമം 25-ാം ഞായറാഴ്ചയിലെ വചനഭാഗങ്ങളെ അടിസ്ഥാനമാക്കിയാണ് പാപ്പ സന്ദേശം നൽകിയത്. പ്രിയ സഹോദരന്മാരെ, സഹോദരിമാരെ, ശുഭഞായർ.
1: കാരി ഫ്രാറ്റെല്ലെ സോറെല്ലെ, ബോണ ഡൊമെനിക്ക. നെല്ല ലിറ്റുർജിയ ദി ഓജി il Signore per bocca del profeta Isaia ci dona un grande motivo di speranza dicendoci che i suoi pensieri non sono i nostri pensieri e le sue vie non sono le nostre vie.
0: ഇന്നത്തെ ആരാധനക്രമത്തിൽ കർത്താവ് യെശയ്യ പ്രവാചകനിലൂടെ നമുക്ക് പ്രത്യാശയ്ക്കുള്ള ഒരു വലിയ പ്രചോദനം നൽകുന്നു. അവന്റെ ചിന്തകൾ നമ്മുടെ ചിന്തകളല്ലെന്നും അവന്റെ വഴികൾ നമ്മുടെ വഴികളല്ലെന്നും നമ്മോട് പറയുന്നു. അതെ, ദൈവത്തിന്റെ പദ്ധതികൾ അനന്തമായി വലുതാണ്. പാപത്താൽ അടയാളപ്പെടുത്തിയിരിക്കുന്ന നമുക്ക് സങ്കൽപ്പിക്കുവാനും സാക്ഷാത്കരിക്കുവാനും കഴിയുന്നതിനേക്കാൾ കൂടുതൽ മാനുഷികമാണെന്നും നമുക്ക് പറയാം. അതുകൊണ്ട് പ്രവാചകന്റെ വാക്കുകൾ എക്കാലത്തേക്കാളും സമയോചിതമാണ്. നമ്മുടെ വികലമായ വഴികൾ ഉപേക്ഷിച്ച് കരുണയും ക്ഷമയുമായ കർത്താവിങ്കിലേക്ക് മടങ്ങുക. സുവിശേഷത്തിൽ യേശുവിന്റെ ഉപമകൾ ദൈവം നമുക്കായി കരുതിവെച്ചിരിക്കുന്നതിന്റെ പുതുമയെ വിവരിക്കുന്നു. എന്നാൽ അതിനോടൊപ്പം തന്നെ ഉദാരമായ നീതിയോടും വലിയ സ്നേഹത്തോടും നേർക്ക് നാം കാണിക്കാൻ മടിക്കാത്ത എതിർപ്പിനെയും തടസ്സങ്ങളെയും അവ വ്യക്തമാക്കുന്നു. ഇന്ന് പ്രത്യേകിച്ച് മുന്തിരിത്തോട്ടത്തിൽ ജോലിക്കായി വിളിക്കപ്പെട്ട തൊഴിലാളികളുടെ ഉപമയാണ് നാം ശ്രവിച്ചത്. ചിലർ ദിവസം മുഴുവൻ അധ്വാനിക്കാൻ വന്നവർ, ചിലർ ഏതാനും മണിക്കൂറുകൾ മാത്രം, മറ്റു ചിലരാകട്ടെ സൂര്യാസ്തമയ വേളയിൽ എത്തിയവരും. എന്നാൽ ഈ ഉപമയുടെ കേന്ദ്രബിന്ദു കൂലി നൽകുന്ന നിമിഷത്തിലാണ്. അപ്പോൾ യജമാനൻ ആദ്യത്തെ മണിക്കൂറിൽ വന്ന തൊഴിലാളികളോട് താൻ കൊടുത്ത വാക്ക് പാലിക്കുകയും കരാർ ചെയ്തതുപോലെ അവർക്ക് കൂലി നൽകുകയും ചെയ്യുന്നു. എന്നാൽ തന്റെ നന്മ അവർ കാണണമെന്ന് അവൻ ആഗ്രഹിക്കുകയും അവരുടെ കൺമുൻപിൽ വെച്ച് തന്നെ ഒടുവിൽ വന്നവരോടും അതുപോലെ തന്നെ പെരുമാറുകയും ചെയ്യുന്നു. യഥാർത്ഥത്തിൽ ഒരു കാര്യം നാം ശ്രദ്ധിക്കാതെ പോകരുത്. കാര്യസ്ഥനോട് കൂലി കൊടുക്കുവാൻ പറയുമ്പോൾ യജമാനൻ ഒരു പ്രത്യേക ക്രമം നിർദ്ദേശിക്കുന്നുണ്ട്. ഒടുവിൽ വന്നവർ മുതൽ തുടങ്ങി ആദ്യം വന്നവർക്കു വരെ കൂലി നൽകണം. ദിവസം മുഴുവൻ അധ്വാനിച്ചവരുടെ നിഷേധാത്മകമായ പ്രതികരണം എളുപ്പത്തിൽ ഒഴിവാക്കാമായിരുന്നുവെങ്കിലും അത് ബോധപൂർവം വരുത്തിവെച്ചതാണ്. കാരണം ദൈവത്തിന്റെ നന്മയുടെ വെളിപ്പെടുത്തൽ എല്ലാവർക്കുമുള്ളതാണ്, ഏതാനും ചിലർക്ക് മാത്രമുള്ളതല്ല എന്ന് മനസ്സിലാക്കിക്കൊടുക്കണമായിരുന്നു. തങ്ങളാണ് പ്രഥമർ എന്ന് കരുതുകയും തങ്ങളിപ്പോഴുള്ള നില സ്വന്തം അധ്വാനം കൊണ്ട് നേടിയതാണെന്നും തങ്ങൾ കൈവരിച്ച നേട്ടങ്ങൾക്ക് അർഹരാണെന്നും കരുതുന്നവർക്കായി ദൈവത്തിന് വ്യത്യസ്തമായ വഴികളും പുതിയ ചിന്തകളുമുണ്ട്. സ്നേഹത്തിന്റെ നിയമം കണക്കുകൂട്ടലുകളുടെ നിയമത്തെ അതിശയിപ്പിക്കുമ്പോഴും കരുണയുടെ അനുഭവം അർഹതയുടെ അതിരുകളെ വിശാലമാക്കുമ്പോഴും സമാധാനത്തിന്റെ ദാനം മത്സരബുദ്ധി അവസാനിപ്പിച്ച് കൃതജ്ഞതയിൽ നമ്മെ ഒന്നിപ്പിക്കുമ്പോഴും നാം എല്ലാവരും സന്തോഷവും ബുദ്ധിയും ഭാവിയും നേടിയെടുക്കുകയാണ് ചെയ്യുന്നത്. സഹോദരി സഹോദരന്മാരെ, ദൈവത്തിന്റെ സഹപ്രവർത്തകരായിരിക്കുക. അവിടുത്തെ മുന്തിരിത്തോപ്പിൽ വേല ചെയ്യുക. അവിടുത്തെ നീതിയുടെയും സമാധാനത്തിന്റെയും രാജ്യത്തെ സേവിക്കുക എന്നത് വലിയ ഒരു കൃപയാണ്. ദൈവത്തിന്റെ പുതുമ കടന്നുവരുന്നിടത്ത് അസൂയയ്ക്കും ഭിന്നതയ്ക്കും സ്ഥാനമില്ല. അതിനാൽ കർത്താവിനെ കണ്ടെത്തുവാൻ കഴിയുന്ന സമയത്ത് അവിടുത്തെ തിരയുക. അവിടുന്ന് അടുത്തു നിൽക്കുമ്പോൾ അവിടുത്തെ വിളിച്ചപേക്ഷിക്കുക. വക്രമായ വഴികളും അനീതി നിറഞ്ഞ ചിന്തകളും നാം ഉപേക്ഷിക്കുക. പരിശുദ്ധ അമ്മയിലേക്ക് നമുക്ക് കണ്ണുകൾ ഉയർത്താം. അമ്മ നമ്മെപ്പോലെ ഒരു സൃഷ്ടിയാണ്, എന്നാൽ പാപക്കറയില്ലാത്തവളും. അതിനാൽ ദൈവത്തിൽ പ്രത്യാശ വയ്ക്കുവാനും അവിടുത്തെ കരുണയിൽ ശരണപ്പെടുവാനും അമ്മ നമ്മെ സഹായിക്കുന്നു. അങ്ങനെ അവിടുത്തെ വഴികൾ നമ്മുടെ വഴികളും അവിടുത്തെ ചിന്തകൾ നമ്മുടെ ചിന്തകളുമായി
1: മാറും.
0: പാപ്പ ഈ വാക്കുകളെ തുടർന്ന് മധ്യാന പ്രാർത്ഥന നയിക്കുകയും അപ്പസ്തോലിക ആശീർവാദം നൽകുകയും ചെയ്തു.
1: ആഞ്ജലുസ് ഡോമിനി നുൺസിയാവിത് മറിയേ. Ave Maria, gratia plena Dominus tecum, benedicta tu in mulieribus, et benedictus fructus ventris tui, Iesus.
2: Santa Maria, Mater Dei, ora pro nobis peccatoribus, nunc et in hora mortis nostre. Amen.
1: Ecce ancilla Domini.
2: Fiat mi secundum verbum tuum.
1: Ave Maria, gratia plena Dominus tecum, benedicta tu in mulieribus, et benedictus fructus ventris tui, Iesus.
2: Santa Maria, Mater Dei, ora pro nobis peccatoribus, nunc et in hora mortis nostre. Amen.
1: Et verbum caro factum est,
2: et habitavit in nobis.
1: Ave Maria, gratia plena Dominus tecum, benedicta tu in mulieribus, et benedictus fructus ventris tui, Iesus.
2: Santa Maria, Mater Dei, ora pro nobis peccatoribus, nunc et in hora mortis nostre. Amen.
1: Ora pro nobis, Sancta Dei Genetrix,
2: Udine ficiamur promissionibus Christi.
1: Oremus. Gratiam tuam, quesumus Domine, mentibus nostris infunde, ut qui angelo nunciante, Christi filii tui, incarnation coniovimus, per passionem eius et crucem, ad resurrectionis gloriam perducamur, per Christum Dominum nostrum.
2: Amen.
1: Gloria Patri et Filio et Spiritui Sancto.
2: Sicut erat in principio, et nunc et semper, et in saecula saeculorum. Amen.
1: Gloria Patri et Filio et Spiritui Sancto.
2: Sicut erat in principio, et nunc et semper, et in saecula saeculorum. Amen.
1: Gloria Patri et Filio et Spiritui Sancto.
2: Sicut erat in principio, et nunc et semper, et in saecula saeculorum. Amen.
1: Pro fidelibus defunctis, recum aeternam dona eis Domine,
2: ex perpetua nuntia eis,
1: requiescant in pace.
2: Amen.
1: Dominus vobiscum,
2: et cum spiritu tuo,
1: sit nomen Domini benedictum,
2: et cum nunc et usque in saecula,
1: adiutorium nostrum in nomine Domini,
2: feci caelum et terram.
1: Benedicat vos, omnipotens Deus, Pater, et Filius, et Spiritus Sanctus.
2: Amen.
0: തുടർന്ന് വർത്തമാനകാലത്ത് ലോകത്തിന്റെ വിവിധയിടങ്ങളിൽ നടക്കുന്ന വിവിധ സംഭവങ്ങളെ പാപ്പ എടുത്തു പറയുകയും പ്രാർത്ഥനകളും സഹായങ്ങളും അഭ്യർത്ഥിക്കുകയും ചെയ്തു. മാനുഷിക പ്രതിസന്ധി ഏറെ രൂക്ഷമായ സൊമാലിയ ദേശത്തെക്കുറിച്ച് പാപ്പ പ്രത്യേകം പരാമർശിക്കുകയും അവർക്കാവശ്യമായ അടിയന്തര സഹായങ്ങൾ നൽകുവാൻ അന്താരാഷ്ട്ര സമൂഹത്തോട് അഭ്യർത്ഥിക്കുകയും ചെയ്തു.
1: Seguo con grande preoccupazione la crisi umanitaria in atto in alcune zone della Somalia, dove episodi di violenza e fenomeni climatici estremi stanno aggravando le già precarie condizioni di vita della popolazione.
0: തീർത്ഥാടകരായി വത്തിക്കാനിൽ കടന്നുവന്ന റോമൻ ജനതയ്ക്കും മറ്റ് ദേശങ്ങളിൽ നിന്നും എത്തിയവർക്കും പാപ്പ പ്രത്യേകം അഭിവാദ്യങ്ങൾ അർപ്പിക്കുകയും ആശംസകൾ നേരുകയും ചെയ്തു. അടുത്തതായി ഒരു ഗാനം കേൾക്കാം. പ്രിൻസി തോമസ് എടപ്പള്ളിയുടെ വരികൾക്ക് സണ്ണി സ്റ്റീഫൻ സംഗീതം പകർന്ന ഗാനം ആലാപനം സുജാത മോഹൻ.

0: Laudetur Jesus Christus. യേശു ക്രിസ്തുവിനെ സ്തുതി.
1: ഇത് വത്തിക്കാൻ റേഡിയോ. എല്ലാ ശ്രോതാക്കൾക്കും സ്വാഗതം.
2: ശ്രോതാക്കൾക്കേവർക്കും നമസ്കാരം. ഇന്നത്തെ മലയാളം സംപ്രേക്ഷണത്തിൽ ആദ്യം വാർത്തകളും ശേഷം വചനവീഥി എന്ന തുടർ പരമ്പരയും കേൾക്കാം. വാർത്തകൾ. പാപ്പായുടെ ഫ്രാൻസ് സന്ദർശനം സെപ്റ്റംബർ 25 ആരംഭിക്കും. സെപ്റ്റംബർ 25 മുതൽ 28 വരെ 4 ദിവസങ്ങളിലായി ലിയോ 14 പാപ്പ ഫ്രാൻസിലേക്കും യുനെസ്കോയിലേക്കും സന്ദർശനം നടത്തും. ഈ യാത്രയിൽ പാപ്പ പാരീസ്, ലൂർദ്, മെറ്റ്സ് എന്നീ നഗരങ്ങൾ സന്ദർശിക്കും. ലോകത്തിന് ജീവൻ ഉണ്ടാകേണ്ടതിന് എന്നതാണ് ഈ അപ്പസ്തോലിക യാത്രയുടെ പ്രമേയം. അപ്പസ്തോലിക പര്യടനത്തിൽ ദശലക്ഷക്കണക്കിന് ആളുകളുമായി പാപ്പ സംവദിക്കും. കത്തോലിക്ക വിശ്വാസികൾക്കിടയിൽ മാത്രമല്ല പൊതുസമൂഹത്തിലും വലിയ ആവേശമാണ് പാപ്പയുടെ വരവിന് മുന്നോടിയായി ഉണ്ടാക്കിയിരിക്കുന്നത്. സന്ദർശനത്തിനായുള്ള ഒരുക്കങ്ങൾ പൂർത്തിയായതായി ഫ്രാൻസിലെ വത്തിക്കാൻ സ്ഥാനപതി ആർച്ച് ബിഷപ്പ് ചെലസ്തീനോ മില്ലിയോറെ പറഞ്ഞു. ലിയോ 14 പാപ്പയുടെ 5-ാമത്തെ വിദേശ പര്യടനമാണിത്. ഫ്രഞ്ച് മെത്രാൻ സമിതി, ഫ്രഞ്ച് ഭരണകൂടം, യുനെസ്കോ എന്നിവരുടെ ക്ഷണം സ്വീകരിച്ചാണ് പാപ്പ ഈ യാത്ര നടത്തുന്നത്. ഉറുഗ്വേ, അർജന്റീന, പെറു രാജ്യങ്ങളിലേക്ക് ലിയോ 14 പാപ്പ. പരിശുദ്ധ പിതാവ് ലിയോ 14 പാപ്പയുടെ 6-ാമത് വിദേശ അപ്പസ്തോലിക യാത്രയ്ക്ക് വേദിയാകുന്നത് തെക്കേ അമേരിക്കയിലെ ഉറുഗ്വായ്, അർജന്റീന, പെറു എന്നീ രാജ്യങ്ങളാണ്. 2026 നവംബർ 6 മുതൽ 17 വരെ 12 ദിവസങ്ങളിലായി ഈ രാജ്യങ്ങളിൽ ഏകദേശം 10 സ്ഥലങ്ങൾ പാപ്പ സന്ദർശിക്കും. സന്ദർശനത്തിന്റെ വിശദമായ വിവരങ്ങളും യാത്രയുടെ വിവിധ ലോഗോകൾ, മുദ്രാവാക്യങ്ങൾ എന്നിവ വത്തിക്കാൻ പ്രസ് ഓഫീസ് പ്രസിദ്ധീകരിച്ചു. പാപ്പയുടെ അപ്പസ്തോലിക യാത്രയുടെ പ്രഥമ സന്ദർശനവേദി ഉറുഗ്വായാണ്. നവംബർ 6-ാം തീയതി രാജ്യത്ത് എത്തുന്ന പാപ്പ 8-ാം തീയതി വരെ വിവിധ സ്ഥലങ്ങളിൽ സന്ദർശനം നടത്തും. മോന്തെവിദേയോ, പൈസാന്തു, ഫ്ലോറിഡ എന്നീ ഇടങ്ങളാണ് പാപ്പയുടെ സന്ദർശനത്തിന് വേദിയൊരുക്കുന്നത്. 1988 വിശുദ്ധ ജോൺ പോൾ 2 പാപ്പയുടെ സന്ദർശനത്തിന് ശേഷം 38 വർഷങ്ങൾക്കിപ്പുറം ക്രിസ്തുവിന്റെ വികാരിയെ വരവേൽക്കുന്നതിലുള്ള സന്തോഷത്തിലാണ് ഉറുഗ്വൻ ജനത. ഞാൻ നിങ്ങൾക്ക് വലിയ സന്തോഷ വാർത്ത കൊണ്ടുവരുന്നു എന്നതാണ് ഈ സന്ദർശനത്തിന്റെ മുദ്രാവാക്യം. ബെത്ലഹേമിലെ ഇടയന്മാർക്ക് മാലാഖ നടത്തിയ പ്രഖ്യാപനത്തിൽ നിന്നുമാണ് ഈ മുദ്രാവാക്യം തിരഞ്ഞെടുത്തത്. നവംബർ മാസം 8-ാം തീയതി ലിയോ 14 പാപ്പ തന്റെ സന്ദർശനത്തിന്റെ 2-ാമത്തെ ഇടമായ അർജന്റീനയിലേക്ക് യാത്ര തിരിക്കും. തലസ്ഥാനമായ ബ്യൂനസ് ഐറസ്, കോർദുബ, ലുഹാൻ എന്നിവിടങ്ങളിലേക്ക് പാപ്പ വിവിധ സമ്മേളനങ്ങൾക്കും ആത്മീയ സംഗമങ്ങൾക്കും വിശുദ്ധ കുർബാനയ്ക്കുമായി കടന്നു ചെല്ലും. 1987 വിശുദ്ധ ജോൺ പോൾ 2 പാപ്പ അവിടെ സന്ദർശനം നടത്തിയതിനു ശേഷം ഏകദേശം 4 പതിറ്റാണ്ടുകൾക്ക് ശേഷമാണ് മറ്റൊരു പാപ്പ ഈ രാജ്യത്ത് എത്തുന്നത്. നവംബർ മാസം 11-ാം തീയതി പെറുവിലേക്ക് യാത്ര തിരിക്കുന്ന പരിശുദ്ധ പിതാവ് തുടർന്ന് 17-ാം തീയതി റോമിലേക്ക് മടങ്ങുന്നതുവരെ അവിടെ തങ്ങും. പാപ്പ വൈദികനായും മെത്രാനായും മിഷനറി അജപാലന പ്രവർത്തനങ്ങൾക്കായി വർഷങ്ങളോളം ചിലവഴിച്ച പെറുവിലാണ് യാത്രയിലെ ഏറ്റവും ദൈർഘ്യമേറിയ സമയം പാപ്പ ആയിരിക്കുന്നത്. ലിമ, ചിക്ലായോ, കുസ്കോ, പുക്കാൽപ എന്നിവിടങ്ങളിലാണ് വിവിധ പരിപാടികൾക്കായി പാപ്പ എത്തുന്നത്. സാങ്കേതിക നവീകരണങ്ങൾ പൊതുനന്മയുടെ സേവനത്തിനായി ഉപയോഗിക്കണം പാപ്പ. സാങ്കേതിക വിദ്യയുടെ അതിനൂതന വികസനം അടയാളപ്പെടുത്തിയ നിർമ്മിത ബുദ്ധി ഉപകരണങ്ങളുടെ ഉപയോഗം വിഭജനങ്ങൾക്കു വേണ്ടിയല്ല, മറിച്ച് സമാധാനത്തിനു വേണ്ടിയായിരിക്കണമെന്നും ഏതൊരു സാങ്കേതിക നവീകരണവും മനുഷ്യന്റെ അന്തസ്സിനെ സേവിക്കുകയും ബന്ധങ്ങളെ ശക്തിപ്പെടുത്തുകയും ചെയ്യണമെന്നും എടുത്തു പറഞ്ഞുകൊണ്ട് സമാധാനത്തിനായി നിർമ്മിത ബുദ്ധി എന്ന അന്താരാഷ്ട്ര സിംബോസിയത്തിൽ സംബന്ധിക്കുന്നവർക്ക് ലിയോ 14 പാപ്പ സന്ദേശമയച്ചു. സെപ്റ്റംബർ 21 ആരംഭിച്ച് 22-ാം തീയതി വരെയാണ് റോമിലെ പൊന്തിഫിക്കൽ ലാറ്ററൻ സർവകലാശാലയിൽ വെച്ച് ഈ സിംബോസിയം നടക്കുന്നത്. ഒക്ടോബർ മാസം 1-ാം തീയതി കുട്ടികൾക്കൊപ്പം പാപ്പ ജപമാല പ്രാർത്ഥന ചൊല്ലും. ജപമാല മാസമായ ഒക്ടോബർ 1-ാം തീയതി പ്രാദേശിക സമയം വൈകുന്നേരം 5 മണിക്ക് വത്തിക്കാൻ ഉദ്യാനത്തിൽ വെച്ച് റോമിലെ സ്കൂളുകളിൽ നിന്നും ഇടവകകളിൽ നിന്നുമുള്ള 1000-ക്കണക്കിന് കുട്ടികൾക്കൊപ്പം ലിയോ 14 പാപ്പ ജപമാല പ്രാർത്ഥനയിൽ പങ്കുചേരും. ലോകമെമ്പാടുമുള്ള ഏവരുമായും ആത്മീയമായ കൂട്ടായ്മയിലാണ് പരിശുദ്ധ പിതാവ് പ്രാർത്ഥന ചൊല്ലുന്നത്. 20 വർഷത്തിലേറെയായി ക്ലേശിക്കുന്ന സഭകൾക്കുള്ള സഹായം സംഘടനയുടെ ആഭിമുഖ്യത്തിൽ നടത്തിവരുന്ന 1,000,000 കുട്ടികൾ ജപമാല ചൊല്ലുന്നുവെന്ന ലോക പ്രാർത്ഥനാ വാരത്തിന്റെ തുടക്കം കുറിക്കുന്നതാണ് പാപ്പായോടൊപ്പമുള്ള ജപമാല. സാംസ്കാരിക വിദ്യാഭ്യാസ ഡിക്കസ്റ്ററിയിൽ സന്ദർശനം നടത്തി ലിയോ 14-ാമൻ പാപ്പ. സെപ്റ്റംബർ മാസം 21-ാം തീയതി ലിയോ 14-ാമൻ പാപ്പ സാംസ്കാരിക വിദ്യാഭ്യാസ ഡിക്കസ്റ്ററിയുടെ ഓഫീസിൽ സന്ദർശനം നടത്തുകയും ജീവനക്കാരെയും സഹകാരികളെയും അഭിവാദ്യം ചെയ്യുകയും ചെയ്തു. ഡിക്കസ്റ്ററിയുടെ തന്നെ പ്രസ്താവനയിലാണ് ഇക്കാര്യം സംബന്ധിച്ച വിവരങ്ങൾ പ്രസിദ്ധീകരിച്ചത്. ഇതോടെ വാർത്തകൾ സമാപിച്ചു.
3: വചനവീഥി

നൂറ്റിയെട്ടാം സങ്കീർത്തനത്തെക്കുറിച്ചുള്ള വിചിന്തനങ്ങളാണ് ഇന്നത്തെ വചനവീഥിയിൽ നാം ശ്രവിക്കുന്നത്. ദാവീദിന്റെ സങ്കീർത്തനം എന്ന തലക്കെട്ടോടെയുള്ള നൂറ്റിയെട്ടാം സങ്കീർത്തനം ദാവീദിന്റെ തന്നെ മറ്റ് രണ്ട് സങ്കീർത്തനങ്ങളുടെ ചില ഭാഗങ്ങൾ ചേർത്തുവെച്ചുണ്ടാക്കിയവയാണ്. ഈ സങ്കീർത്തനത്തിന്റെ ഒന്നു മുതൽ അഞ്ചു വരെയുള്ള വാക്യങ്ങൾ 57-ാം സങ്കീർത്തനത്തിന്റെ 7 മുതൽ 11 വരെയുള്ള വാക്യങ്ങളും 6 മുതൽ 13 വരെയുള്ള വാക്യങ്ങൾ 60-ാം സങ്കീർത്തനത്തിന്റെ 5 മുതൽ 12 വരെയുള്ള വാക്യങ്ങളുമാണ്. ശത്രുക്കളുടെ മുന്നിലകപ്പെട്ട തനിക്ക് ദൈവം തന്റെ ചിറകിൻ കീഴിൽ അഭയമേകിയതിനെയോർത്ത് നന്ദി പറയുന്ന ദാവീദിന്റെ വാക്കുകൾ ഉൾക്കൊള്ളുന്ന 57-ാം സങ്കീർത്തനവും ശത്രുക്കളുടെ ആക്രമണങ്ങളും പരാജയവും ഏറ്റുവാങ്ങേണ്ടി വന്ന ജനത്തിന്റെ വിലാപവചനങ്ങൾ ഉൾക്കൊള്ളുന്ന 60-ാം സങ്കീർത്തനവും ഒത്തുചേരുന്ന 108-ാം സങ്കീർത്തനം സമാന ചിന്തകളുണർത്തുന്ന സാഹചര്യങ്ങളുടെ മുന്നിൽ ഈ കീർത്തനത്തിലൂടെ ആവർത്തിക്കപ്പെടുന്നതാകാം എന്ന ഒരു വ്യാഖ്യാനമാണ് ഈ സങ്കീർത്തനത്തെക്കുറിച്ചുള്ളത്. വിശുദ്ധഗ്രന്ഥവാക്യങ്ങൾ സ്തുതിയുടെയും പ്രാർത്ഥനയുടെയും ഭാഗമായി തീരുന്നതുകൂടിയാണ് ഇവിടെ നമുക്ക് കാണാനാകുന്നത്. ഉന്നതനായ ദൈവത്തിന്റെ സംരക്ഷണത്തിനുള്ള നന്ദിയും സ്തുതിയും. 108-ാം സങ്കീർത്തനത്തിന്റെ ആദ്യ ഭാഗം 57-ാം സങ്കീർത്തനത്തിന്റെ 2-ാം ഭാഗമാണെന്ന് നാം കണ്ടുകഴിഞ്ഞു. സാവൂളിന്റെ മുന്നിൽ നിന്നും രക്ഷപ്പെട്ട് ഗുഹയിൽ അഭയം തേടിയ ദാവീദ് അചഞ്ചലമായ ഹൃദയത്തോടെ ദൈവത്തിന് നന്ദി പറയുന്നതാണ് 108-ാം സങ്കീർത്തനത്തിന്റെ 1 മുതൽ 5 വരെയുള്ള വാക്യങ്ങളിൽ ആവർത്തിക്കപ്പെടുന്നത്. ഒരുങ്ങിയ ഹൃദയത്തോടെ ഉഷസ്സിനെ വിളിച്ചുണർത്തി വീണയും കിന്നരവും മീട്ടി ദൈവത്തെ പാടിപ്പുകഴ്ത്തുവാനായി തന്റെ ആത്മാവിനെ ആഹ്വാനം ചെയ്യുന്ന ദാവീദ് ദിവസത്തിന്റെ ആരംഭത്തിൽ തന്നെ ദൈവത്തിന് നന്ദി പറയുകയാണ്. ദൈവമേകുന്ന അനുഗ്രഹങ്ങൾക്കുള്ള നന്ദി രഹസ്യമായല്ല, ജനതകളുടെയും ജനപദങ്ങളുടെയും മുന്നിലാണ് ഉയരേണ്ടതെന്ന തിരിച്ചറിവിലേക്ക് സങ്കീർത്തകൻ എത്തുന്നത്. ആകാശത്തോളം ഉയർന്ന ദൈവത്തിന്റെ കാരുണ്യവും മേഘത്തോളമെത്തുന്ന അവന്റെ വിശ്വസ്തതയും തിരിച്ചറിയുന്നതുകൊണ്ടാണ്. സ്വജീവിതത്തിൽ അവ അനുഭവിച്ചറിഞ്ഞതിനാൽ ലോകത്തിനു മുന്നിൽ ദൈവത്തെ ഏറ്റുപറയുന്നതിന് ദാവീദിനും അവൻ പ്രതിനിധാനം ചെയ്യുന്ന ഇസ്രായേലിനും ഭയമോ ലജ്ജയോ തെല്ലുമില്ലെന്ന് നമുക്കു കാണാം. ദാവീദും ഇസ്രായേൽ ജനവും കടന്നുപോയ ശക്തമായ പ്രതികൂല സാഹചര്യങ്ങളിൽ യാഹ്വേ തുണയും സങ്കേതവും സംരക്ഷണവുമായി നിന്നതിനാലാണ് അവൻ ആകാശത്തിനുമേൽ ഉയർന്നു നിൽക്കണമേയെന്നും അവന്റെ മഹത്വം ഭൂമിയിലെങ്ങും വ്യാപിക്കണമേയെന്നും 5-ാം വാക്യത്തിൽ സങ്കീർത്തനകർത്താവ് പ്രാർത്ഥിക്കുന്നത്. വിശ്വസ്തനും ശക്തനുമായ ദൈവത്തോടുള്ള പ്രാർത്ഥന. 60-ാം സങ്കീർത്തനത്തിന്റെ 2-ാം പകുതിയുടെ ആവർത്തനമായ 108-ാം സങ്കീർത്തനത്തിന്റെ 6 മുതൽ 13 വരെയുള്ള വാക്യങ്ങളിൽ തങ്ങളുടെ മോചനത്തിനും വിജയത്തിനുമായി ദൈവത്തിന്റെ സഹായമപേക്ഷിക്കുന്ന ദൈവജനത്തിന്റെ പ്രാർത്ഥനയും ദൈവജനമായ ഇസ്രായേലിന്റെ ദേശം ദൈവത്തിന്റെ സ്വന്തമാണെന്ന വിശ്വാസവും തങ്ങൾ ഉപേക്ഷിക്കപ്പെട്ടുവെന്ന ചിന്ത ഉയരുമ്പോഴും ദൈവത്തിനു കീഴിൽ പൊരുതാനുള്ള സന്നദ്ധതയും ഏറ്റുപറച്ചിലുമാണ് നാം കാണുന്നത്. തങ്ങളെത്തന്നെ ദൈവത്താൽ സ്നേഹിക്കപ്പെടുന്നവരെന്ന് വിശേഷിപ്പിക്കുന്ന ഇസ്രായേൽ ശത്രുക്കളിൽ നിന്നുള്ള മോചനവും ദൈവത്തിന്റെ സംരക്ഷണത്തിന്റെ വലം കൈയുടെ സഹായവും തന്റെ ചോദ്യങ്ങൾക്കുള്ള ഉത്തരവുമാണ് ദൈവത്തിൽ നിന്ന് തേടുന്നത്. അന്യദേശങ്ങളുൾപ്പെടെ എല്ലാ ദേശങ്ങളും ജനതകളും ദൈവത്തിന്റേതാണെന്ന പ്രവചനസ്വരമാണ് സങ്കീർത്തനത്തിന്റെ 7 മുതൽ 10 വരെയുള്ള വാക്യങ്ങളിൽ നമുക്ക് കാണാൻ സാധിക്കുക. മറ്റു ജനതകൾ അവ പിടിച്ചടക്കിയേക്കാമെങ്കിലും അവരുടെ വിജയം ശാശ്വതമല്ലെന്നും അവയെല്ലാം ദൈവത്തിന്റേതാകുമെന്നും ദാവീദിലൂടെ ഇസ്രായേൽ ജനത സ്വന്തമാക്കിയ ഇടങ്ങളെല്ലാം ദൈവത്തിന്റേതാണെന്നുമുള്ള ചിന്തകൾ ഈ സങ്കീർത്തനവാക്യങ്ങളിലുണ്ട്. ഷെക്കെമും സുക്കോത്ത് താഴ്വരയും ഗിലിയാദും മനാസയും എഫ്രായീമും യൂദായും മോവാബും ഏദോമും ഫിലിസ്ത്യയും ഒക്കെ ദൈവത്തിന്റെ സ്വന്തമാണെന്ന് ഈ വാക്യങ്ങളിൽ ദാവീദ് സൂചിപ്പിക്കുന്നു. എഫ്രായീം എന്റെ പടത്തൊപ്പിയും യൂദ എന്റെ ചെങ്കോലുമാണ് എന്ന പ്രയോഗത്തിലൂടെ ഇസ്രായേലിന്റെ യഥാർത്ഥ രാജാവ് താനാണെന്ന് ദൈവം അരുളിച്ചെയ്യുന്നു. മോവാബ് ചാവുകടലിനു സമീപം സ്ഥിതി ചെയ്യുന്നതിനാലാകാം
മോവാബ് എന്റെ ക്ഷാളനപാത്രം എന്ന് ദൈവം പറയുന്നതായി ദാവീദ് എഴുതുക. ഏദോമിൽ ഞാൻ എന്റെ പാദുകം അഴിച്ചുവയ്ക്കും എന്ന വാക്യത്തിന് പഴയകാലത്ത് ഒരു പ്രദേശം സ്വന്തമാക്കുന്നതിനെ സൂചിപ്പിച്ചിരുന്ന നൈയാമികമായ പ്രവൃത്തിയുമായി ബന്ധമുണ്ടെന്ന് വ്യാഖ്യാനിക്കപ്പെടുന്നുണ്ട്. സങ്കീർത്തനത്തിന്റെ 10 മുതൽ 12 വരെയുള്ള വാക്യങ്ങളിൽ തങ്ങളുടെ നിസ്സഹായതയിലും ബലഹീനതകളിലും ശക്തിയായി നിൽക്കുന്ന ദൈവത്തോടുള്ള ഇസ്രായേൽ ജനത്തിന്റെ പ്രാർത്ഥനയാണ് നമുക്ക് കാണാനാവുക. സകലതും തനിക്കു കീഴിലാക്കാൻ കഴിവുള്ള ദൈവത്തിലാണ് സുരക്ഷിതത്വമെന്ന തിരിച്ചറിവുള്ളതുകൊണ്ടാണ് ദാവീദ് ഇങ്ങനെ എഴുതുക. ദൈവം സ്വന്തമാക്കിയ ഏദോമിലേക്ക് എത്താനാണ് അവൻ ആഗ്രഹിക്കുന്നത്. തങ്ങളുടെ ദുരിതനിമിഷങ്ങളിൽ ദൈവം തങ്ങളെ പരിത്യജിച്ചുവോ എന്നുപോലും ദാവീദും ഇസ്രായേൽ ജനവും സംശയിക്കുന്നത് 11 വാക്യത്തിൽ നമുക്കു കാണാം. ദൈവം ഒപ്പമില്ലെങ്കിൽ ശത്രുക്കൾക്ക് മുന്നിൽ തങ്ങൾ ദുർബലരാണെന്നും തങ്ങൾ ഒറ്റയ്ക്കാണെന്നും അജയ്യരല്ലെന്നും തിരിച്ചറിയുന്ന ഇസ്രായേൽ ജനതയിൽ മുൻപെന്നപോലെ ദൈവം തങ്ങളുടെ സൈന്യത്തിനൊപ്പം തങ്ങൾക്കൊപ്പം നീങ്ങുന്നില്ലെന്നുള്ള ചിന്ത ഭീതിയുണർത്തുന്നുണ്ട്. മാനുഷികമായ സഹായങ്ങൾ ദൈവത്തിന്റെ സഹായത്തിന് മുന്നിൽ നിസാരമാണെന്നും ദൈവമുണ്ടെങ്കിൽ അവനു കീഴിൽ തങ്ങൾക്ക് ധീരതയുള്ള ജനമായി പൊരുതാനാകുമെന്നും തങ്ങൾക്കായി ദൈവം തങ്ങളുടെ ശത്രുക്കളെ ചവിട്ടിമെതിക്കുമെന്നുമുള്ള ബോധ്യം സങ്കീർത്തനത്തിന്റെ അവസാന വാക്യത്തിൽ ഏറ്റുപറയുന്ന സങ്കീർത്തകൻ ശത്രുവിനെതിരെ ഞങ്ങളെ സഹായിക്കണമേ എന്ന് ജനത്തിനൊപ്പവും ജനത്തിനു വേണ്ടിയും അപേക്ഷിക്കുന്നു. സങ്കീർത്തനം ജീവിതത്തിൽ. ദൈവം കൂടെയില്ലെങ്കിൽ, ദൈവത്തോടു കൂടെയല്ലെങ്കിൽ പോരാട്ടങ്ങൾ ഫലപ്രദമാകില്ലെന്നും എല്ലാത്തിൻ്റെയും എല്ലാവരുടെയും നാഥൻ ദൈവമാണെന്നുമുള്ള തിരിച്ചറിവിൽ നിന്നുകൊണ്ട് ബുദ്ധിമുട്ടേറിയ തങ്ങളുടെ ജീവിത സാഹചര്യങ്ങളിൽ തനിക്കും ദൈവജനമായ ഇസ്രായേലിനുമായി ദൈവത്തിന്റെ സഹായം അപേക്ഷിക്കുന്ന സങ്കീർത്തകനെയാണ് 108 സങ്കീർത്തനത്തിൽ നാം കണ്ടുമുട്ടുന്നത്. സങ്കീർത്തനത്തിന്റെ ആദ്യഭാഗത്തു കാണുന്ന സ്തുതിയുടെ വാക്കുകളിൽ ഇസ്രായേലിന്റെ ദൈവത്തിന്റെ അനന്തമായ കരുണയും വിശ്വസ്തതയും ശക്തിയും മഹത്വവും അവന്റെ അതുല്യമായ സംരക്ഷണവും ദാവീദ് ഏറ്റുപറയുന്നതും നാം കാണുന്നുണ്ട്. ദാവീദിനും ഇസ്രായേൽ ജനത്തിനുമൊപ്പം യഥാർത്ഥ കർത്താവും ദൈവവും രാജാവുമായ യാഹ്വയിൽ അഭയവും സംരക്ഷണവും കണ്ടെത്താനും അവന്റെ ശക്തിയിലും കരുണയിലും ആശ്രയിച്ച് ജീവിത പോരാട്ടങ്ങളെ തരണം ചെയ്യാനും നേട്ടങ്ങൾ സ്വന്തമാക്കാനും നമുക്കും സാധിക്കണമെന്ന് ഈ സങ്കീർത്തനം നമ്മെ ഉദ്ബോധിപ്പിക്കുന്നുണ്ട്. ലൗകികവും മാനുഷികവുമായവയൊന്നും നിത്യതയ്ക്കു മുന്നിൽ വലുതല്ലെന്ന്, ദൈവത്തിനൊപ്പമല്ലെങ്കിൽ നമുക്കേറെയൊന്നും നേടാനാകില്ലെന്ന്, വിജയം സ്വന്തമാക്കാനാകില്ലെന്ന് തിരിച്ചറിയാം. വിജയപരാജയങ്ങളിലും സന്തോഷദുഃഖങ്ങളിലും ഉയർച്ച താഴ്ചകളിലും ദൈവത്തിൽ ശരണം തേടുകയും കാരുണ്യവാനും ശക്തനുമായ അവനോട് ചേർന്നു നിൽക്കുകയും ജീവിതം ദൈവസ്തുതിയുടേതാക്കി മാറ്റുകയും ചെയ്യാം. വത്തിക്കാൻ മലയാളം വാർത്താ വിഭാഗത്തിന്റെ വചനവീഥി എന്ന ബൈബിൾ പരമ്പരയിൽ 108 സങ്കീർത്തനത്തെക്കുറിച്ചുള്ള വിചിന്തനങ്ങളാണ് നിങ്ങൾ ഇതുവരെ ശ്രവിച്ചത്. തയ്യാറാക്കി അവതരിപ്പിച്ചത് മോൺസിഞ്ഞോർ ജോജി വടകര. ഫാദർ അശോക് കൊല്ലംകുടി MST രചനയും സംഗീതവും നിർവഹിച്ച ഒരു ഗാനമാണ് അടുത്തത്. ആലാപനം മരിയ കോലാടി.

0: Laudetur Jesus Christus. യേശു ക്രിസ്തുവിനെ സ്തുതി.
1: ഇത് വത്തിക്കാൻ റേഡിയോ. എല്ലാ ശ്രോതാക്കൾക്കും സ്വാഗതം.
2: ശ്രോതാക്കൾക്ക് ഏവർക്കും നമസ്കാരം. ഇന്നത്തെ മലയാളം സംപ്രേക്ഷണത്തിൽ ആദ്യം വാർത്തകളും ശേഷം വചനവീഥി എന്ന തുടർ പരമ്പരയും കേൾക്കാം. വാർത്തകൾ. പാപ്പായുടെ ഫ്രാൻസ് സന്ദർശനം സെപ്റ്റംബർ 25 ആരംഭിക്കും. സെപ്റ്റംബർ 25 മുതൽ 28 വരെ 4 ദിവസങ്ങളിലായി ലിയോ 14-ാമൻ പാപ്പ ഫ്രാൻസിലേക്കും യുനെസ്കോയിലേക്കും സന്ദർശനം നടത്തും. ഈ യാത്രയിൽ പാപ്പ പാരീസ്, ലൂർദ്, മെറ്റ്സ് എന്നീ നഗരങ്ങൾ സന്ദർശിക്കും. ലോകത്തിന് ജീവൻ ഉണ്ടാകേണ്ടതിന് എന്നതാണ് ഈ അപ്പസ്തോലിക യാത്രയുടെ പ്രമേയം. അപ്പസ്തോലിക പര്യടനത്തിൽ ദശലക്ഷക്കണക്കിന് ആളുകളുമായി പാപ്പ സംവദിക്കും. കത്തോലിക്ക വിശ്വാസികൾക്കിടയിൽ മാത്രമല്ല പൊതുസമൂഹത്തിലും വലിയ ആവേശമാണ് പാപ്പയുടെ വരവിന് മുന്നോടിയായി ഉണ്ടാക്കിയിരിക്കുന്നത്. സന്ദർശനത്തിനായുള്ള ഒരുക്കങ്ങൾ പൂർത്തിയായതായി ഫ്രാൻസിലെ വത്തിക്കാൻ സ്ഥാനപതി ആർച്ച് ബിഷപ്പ് ചെലസ്തീനോ മില്ലിയോറെ പറഞ്ഞു. ലിയോ 14-ാമൻ പാപ്പയുടെ 5-ാമത്തെ വിദേശ പര്യടനമാണിത്. ഫ്രഞ്ച് മെത്രാൻ സമിതി, ഫ്രഞ്ച് ഭരണകൂടം, യുനെസ്കോ എന്നിവരുടെ ക്ഷണം സ്വീകരിച്ചാണ് പാപ്പ ഈ യാത്ര നടത്തുന്നത്. ഉറുഗ്വേ, അർജന്റീന, പെറു രാജ്യങ്ങളിലേക്ക് ലിയോ 14-ാമൻ പാപ്പ. പരിശുദ്ധ പിതാവ് ലിയോ 14-ാമൻ പാപ്പയുടെ 6-ാമത് വിദേശ അപ്പസ്തോലിക യാത്രയ്ക്ക് വേദിയാകുന്നത് തെക്കേ അമേരിക്കയിലെ ഉറുഗ്വായ്, അർജന്റീന, പെറു എന്നീ രാജ്യങ്ങളാണ്. 2026 നവംബർ 6 മുതൽ 17 വരെ 12 ദിവസങ്ങളിലായി ഈ രാജ്യങ്ങളിൽ ഏകദേശം 10 സ്ഥലങ്ങൾ പാപ്പ സന്ദർശിക്കും. സന്ദർശനത്തിന്റെ വിശദമായ വിവരങ്ങളും യാത്രയുടെ വിവിധ ലോഗോകൾ, മുദ്രാവാക്യങ്ങൾ എന്നിവ വത്തിക്കാൻ പ്രസ് ഓഫീസ് പ്രസിദ്ധീകരിച്ചു. പാപ്പയുടെ അപ്പസ്തോലിക യാത്രയുടെ പ്രഥമ സന്ദർശനവേദി ഉറുഗ്വായാണ്. നവംബർ 6-ാം തീയതി രാജ്യത്ത് എത്തുന്ന പാപ്പ 8-ാം തീയതി വരെ വിവിധ സ്ഥലങ്ങളിൽ സന്ദർശനം നടത്തും. മോന്തെവിദേയോ, പൈസാന്തു, ഫ്ലോറിഡ എന്നീ ഇടങ്ങളാണ് പാപ്പയുടെ സന്ദർശനത്തിന് വേദിയൊരുക്കുന്നത്. 1988 വിശുദ്ധ ജോൺ പോൾ 2-ാമൻ പാപ്പയുടെ സന്ദർശനത്തിന് ശേഷം 38 വർഷങ്ങൾക്കിപ്പുറം ക്രിസ്തുവിന്റെ വികാരിയെ വരവേൽക്കുന്നതിലുള്ള സന്തോഷത്തിലാണ് ഉറുഗ്വൻ ജനത. ഞാൻ നിങ്ങൾക്ക് വലിയ സന്തോഷവാർത്ത കൊണ്ടുവരുന്നു എന്നതാണ് ഈ സന്ദർശനത്തിന്റെ മുദ്രാവാക്യം. ബെത്ലഹേമിലെ ഇടയന്മാർക്ക് മാലാഖ നടത്തിയ പ്രഖ്യാപനത്തിൽ നിന്നുമാണ് ഈ മുദ്രാവാക്യം തിരഞ്ഞെടുത്തത്. നവംബർ മാസം 8-ാം തീയതി ലിയോ 14-ാമൻ പാപ്പ തന്റെ സന്ദർശനത്തിന്റെ 2-ാമത്തെ ഇടമായ അർജന്റീനയിലേക്ക് യാത്ര തിരിക്കും. തലസ്ഥാനമായ ബ്യൂനസ് ഐറസ്, കോർദുബ, ലുഹാൻ എന്നിവിടങ്ങളിലേക്ക് പാപ്പ വിവിധ സമ്മേളനങ്ങൾക്കും ആത്മീയ സംഗമങ്ങൾക്കും വിശുദ്ധ കുർബാനയ്ക്കുമായി കടന്നു ചെല്ലും. 1987 വിശുദ്ധ ജോൺ പോൾ 2-ാമൻ പാപ്പ അവിടെ സന്ദർശനം നടത്തിയതിനു ശേഷം ഏകദേശം 4 പതിറ്റാണ്ടുകൾക്ക് ശേഷമാണ് മറ്റൊരു പാപ്പ ഈ രാജ്യത്ത് എത്തുന്നത്. നവംബർ മാസം 11-ാം തീയതി പെറുവിലേക്ക് യാത്ര തിരിക്കുന്ന പരിശുദ്ധ പിതാവ് തുടർന്ന് 17-ാം തീയതി റോമിലേക്ക് മടങ്ങുന്നതുവരെ അവിടെ തങ്ങും. പാപ്പ വൈദികനായും മെത്രാനായും മിഷനറി അജപാലന പ്രവർത്തനങ്ങൾക്കായി വർഷങ്ങളോളം ചിലവഴിച്ച പെറുവിലാണ് യാത്രയിലെ ഏറ്റവും ദൈർഘ്യമേറിയ സമയം പാപ്പ ആയിരിക്കുന്നത്. ലിമ, ചിക്ലായോ, കുസ്കോ, പുക്കാൽപ എന്നിവിടങ്ങളിലാണ് വിവിധ പരിപാടികൾക്കായി പാപ്പ എത്തുന്നത്. സാങ്കേതിക നവീകരണങ്ങൾ പൊതുനന്മയുടെ സേവനത്തിനായി ഉപയോഗിക്കണം പാപ്പ. സാങ്കേതിക വിദ്യയുടെ അതിനൂതന വികസനം അടയാളപ്പെടുത്തിയ നിർമ്മിത ബുദ്ധി ഉപകരണങ്ങളുടെ ഉപയോഗം വിഭജനങ്ങൾക്കുവേണ്ടിയല്ല, മറിച്ച് സമാധാനത്തിനു വേണ്ടിയായിരിക്കണമെന്നും ഏതൊരു സാങ്കേതിക നവീകരണവും മനുഷ്യന്റെ അന്തസ്സിനെ സേവിക്കുകയും ബന്ധങ്ങളെ ശക്തിപ്പെടുത്തുകയും ചെയ്യണമെന്നും എടുത്തു പറഞ്ഞുകൊണ്ട് സമാധാനത്തിനായി നിർമ്മിത ബുദ്ധി എന്ന അന്താരാഷ്ട്ര സിംബോസിയത്തിൽ സംബന്ധിക്കുന്നവർക്ക് ലിയോ 14-ാമൻ പാപ്പ സന്ദേശമയച്ചു. സെപ്റ്റംബർ 21-ന് ആരംഭിച്ച് 22-ാം തീയതി വരെയാണ് റോമിലെ പൊന്തിഫിക്കൽ ലാറ്ററൻ സർവകലാശാലയിൽ വെച്ച് ഈ സിംബോസിയം നടക്കുന്നത്. ഒക്ടോബർ മാസം 1-ാം തീയതി കുട്ടികൾക്കൊപ്പം പാപ്പ ജപമാല പ്രാർത്ഥന ചൊല്ലും. ജപമാല മാസമായ ഒക്ടോബർ 1-ാം തീയതി പ്രാദേശിക സമയം വൈകുന്നേരം 5 മണിക്ക് വത്തിക്കാൻ ഉദ്യാനത്തിൽ വെച്ച് റോമിലെ സ്കൂളുകളിൽ നിന്നും ഇടവകകളിൽ നിന്നുമുള്ള 1000 കുട്ടികൾക്കൊപ്പം ലിയോ 14-ാമൻ പാപ്പ ജപമാല പ്രാർത്ഥനയിൽ പങ്കുചേരും. ലോകമെമ്പാടുമുള്ള ഏവരുമായും ആത്മീയമായ കൂട്ടായ്മയിലാണ് പരിശുദ്ധ പിതാവ് പ്രാർത്ഥന ചൊല്ലുന്നത്. 20 വർഷത്തിലേറെയായി ക്ലേശിക്കുന്ന സഭകൾക്കുള്ള സഹായം സംഘടനയുടെ ആഭിമുഖ്യത്തിൽ നടത്തിവരുന്ന 1,000,000 കുട്ടികൾ ജപമാല ചൊല്ലുന്നുവെന്ന ലോക പ്രാർത്ഥനാവാരത്തിന്റെ തുടക്കം കുറിക്കുന്നതാണ് പാപ്പായോടൊപ്പമുള്ള ജപമാല. സാംസ്കാരിക വിദ്യാഭ്യാസ ഡിക്കസ്റ്ററിയിൽ സന്ദർശനം നടത്തി ലിയോ 14-ാമൻ പാപ്പ. സെപ്റ്റംബർ മാസം 21-ാം തീയതി ലിയോ 14-ാമൻ പാപ്പ സാംസ്കാരിക വിദ്യാഭ്യാസ ഡിക്കസ്റ്ററിയുടെ ഓഫീസിൽ സന്ദർശനം നടത്തുകയും ജീവനക്കാരെയും സഹകാരികളെയും അഭിവാദ്യം ചെയ്യുകയും ചെയ്തു. ഡിക്കസ്റ്ററിയുടെ തന്നെ പ്രസ്താവനയിലാണ് ഇക്കാര്യം സംബന്ധിച്ച വിവരങ്ങൾ പ്രസിദ്ധീകരിച്ചത്. ഇതോടെ വാർത്തകൾ സമാപിച്ചു.
3: വചനവീഥി

നൂറ്റിയെട്ടാം സങ്കീർത്തനത്തെക്കുറിച്ചുള്ള വിചിന്തനങ്ങളാണ് ഇന്നത്തെ വചനവീഥിയിൽ നാം ശ്രവിക്കുന്നത്. ദാവീദിന്റെ സങ്കീർത്തനം എന്ന തലക്കെട്ടോടെയുള്ള നൂറ്റിയെട്ടാം സങ്കീർത്തനം ദാവീദിന്റെ തന്നെ മറ്റ് രണ്ട് സങ്കീർത്തനങ്ങളുടെ ചില ഭാഗങ്ങൾ ചേർത്തുവെച്ചുണ്ടാക്കിയവയാണ്. ഈ സങ്കീർത്തനത്തിന്റെ 1 മുതൽ 5 വരെയുള്ള വാക്യങ്ങൾ 57-ാം സങ്കീർത്തനത്തിന്റെ 7 മുതൽ 11 വരെയുള്ള വാക്യങ്ങളും 6 മുതൽ 13 വരെയുള്ള വാക്യങ്ങൾ 60-ാം സങ്കീർത്തനത്തിന്റെ 5 മുതൽ 12 വരെയുള്ള വാക്യങ്ങളുമാണ്. ശത്രുക്കളുടെ മുന്നിലകപ്പെട്ട തനിക്ക് ദൈവം തന്റെ ചിറകിൻ കീഴിൽ അഭയമേകിയതിനെ ഓർത്ത് നന്ദി പറയുന്ന ദാവീദിന്റെ വാക്കുകൾ ഉൾക്കൊള്ളുന്ന 57-ാം സങ്കീർത്തനവും ശത്രുക്കളുടെ ആക്രമണങ്ങളും പരാജയവും ഏറ്റുവാങ്ങേണ്ടി വന്ന ജനത്തിന്റെ വിലാപവചനങ്ങൾ ഉൾക്കൊള്ളുന്ന 60-ാം സങ്കീർത്തനവും ഒത്തുചേരുന്ന 108-ാം സങ്കീർത്തനം സമാന ചിന്തകളുണർത്തുന്ന സാഹചര്യങ്ങളുടെ മുന്നിൽ ഈ കീർത്തനത്തിലൂടെ ആവർത്തിക്കപ്പെടുന്നതാകാം എന്ന ഒരു വ്യാഖ്യാനമാണ് ഈ സങ്കീർത്തനത്തെക്കുറിച്ചുള്ളത്. വിശുദ്ധഗ്രന്ഥവാക്യങ്ങൾ സ്തുതിയുടെയും പ്രാർത്ഥനയുടെയും ഭാഗമായി തീരുന്നതുകൂടിയാണ് ഇവിടെ നമുക്ക് കാണാനാകുന്നത്. ഉന്നതനായ ദൈവത്തിന്റെ സംരക്ഷണത്തിനുള്ള നന്ദിയും സ്തുതിയും. 108-ാം സങ്കീർത്തനത്തിന്റെ ആദ്യ ഭാഗം 57-ാം സങ്കീർത്തനത്തിന്റെ 2-ാം ഭാഗമാണെന്ന് നാം കണ്ടുകഴിഞ്ഞു. സാവൂളിന്റെ മുന്നിൽ നിന്നും രക്ഷപ്പെട്ട് ഗുഹയിൽ അഭയം തേടിയ ദാവീദ് അചഞ്ചലമായ ഹൃദയത്തോടെ ദൈവത്തിന് നന്ദി പറയുന്നതാണ് 108-ാം സങ്കീർത്തനത്തിന്റെ 1 മുതൽ 5 വരെയുള്ള വാക്യങ്ങളിൽ ആവർത്തിക്കപ്പെടുന്നത്. ഒരുങ്ങിയ ഹൃദയത്തോടെ ഉഷസ്സിനെ വിളിച്ചുണർത്തി വീണയും കിന്നരവും മീട്ടി ദൈവത്തെ പാടിപ്പുകഴ്ത്തുവാനായി തന്റെ ആത്മാവിനെ ആഹ്വാനം ചെയ്യുന്ന ദാവീദ് ദിവസത്തിന്റെ ആരംഭത്തിൽ തന്നെ ദൈവത്തിന് നന്ദി പറയുകയാണ്. ദൈവമേകുന്ന അനുഗ്രഹങ്ങൾക്കുള്ള നന്ദി രഹസ്യമായല്ല, ജനതകളുടെയും ജനപദങ്ങളുടെയും മുന്നിലാണ് ഉയരേണ്ടതെന്ന തിരിച്ചറിവിലേക്ക് സങ്കീർത്തകൻ എത്തുന്നത്. ആകാശത്തോളം ഉയർന്ന ദൈവത്തിന്റെ കാരുണ്യവും മേഘത്തോളമെത്തുന്ന അവന്റെ വിശ്വസ്തതയും തിരിച്ചറിയുന്നതുകൊണ്ടാണ്. സ്വജീവിതത്തിൽ അവ അനുഭവിച്ചറിഞ്ഞതിനാൽ ലോകത്തിനു മുന്നിൽ ദൈവത്തെ ഏറ്റുപറയുന്നതിന് ദാവീദിനും അവൻ പ്രതിനിധാനം ചെയ്യുന്ന ഇസ്രായേലിനും ഭയമോ ലജ്ജയോ തെല്ലുമില്ലെന്ന് നമുക്ക് കാണാം. ദാവീദും ഇസ്രായേൽ ജനവും കടന്നുപോയ ശക്തമായ പ്രതികൂല സാഹചര്യങ്ങളിൽ യാഹ്വേ തുണയും സങ്കേതവും സംരക്ഷണവുമായി നിന്നതിനാലാണ് അവൻ ആകാശത്തിനുമേൽ ഉയർന്നു നിൽക്കണമേയെന്നും അവന്റെ മഹത്വം ഭൂമിയിലെങ്ങും വ്യാപിക്കണമേയെന്നും 5-ാം വാക്യത്തിൽ സങ്കീർത്തനകർത്താവ് പ്രാർത്ഥിക്കുന്നത്. വിശ്വസ്തനും ശക്തനുമായ ദൈവത്തോടുള്ള പ്രാർത്ഥന. 60-ാം സങ്കീർത്തനത്തിന്റെ 2-ാം പകുതിയുടെ ആവർത്തനമായ 108-ാം സങ്കീർത്തനത്തിന്റെ 6 മുതൽ 13 വരെയുള്ള വാക്യങ്ങളിൽ തങ്ങളുടെ മോചനത്തിനും വിജയത്തിനുമായി ദൈവത്തിന്റെ സഹായമപേക്ഷിക്കുന്ന ദൈവജനത്തിന്റെ പ്രാർത്ഥനയും ദൈവജനമായ ഇസ്രായേലിന്റെ ദേശം ദൈവത്തിന്റെ സ്വന്തമാണെന്ന വിശ്വാസവും തങ്ങൾ ഉപേക്ഷിക്കപ്പെട്ടുവെന്ന ചിന്ത ഉയരുമ്പോഴും ദൈവത്തിനു കീഴിൽ പൊരുതാനുള്ള സന്നദ്ധതയും ഏറ്റുപറച്ചിലുമാണ് നാം കാണുന്നത്. തങ്ങളെത്തന്നെ ദൈവത്താൽ സ്നേഹിക്കപ്പെടുന്നവരെന്ന് വിശേഷിപ്പിക്കുന്ന ഇസ്രായേൽ ശത്രുക്കളിൽ നിന്നുള്ള മോചനവും ദൈവത്തിന്റെ സംരക്ഷണത്തിന്റെ വലംകൈയുടെ സഹായവും തന്റെ ചോദ്യങ്ങൾക്കുള്ള ഉത്തരവുമാണ് ദൈവത്തിൽ നിന്ന് തേടുന്നത്. അന്യദേശങ്ങളുൾപ്പെടെ എല്ലാ ദേശങ്ങളും ജനതകളും ദൈവത്തിന്റേതാണെന്ന പ്രവചനസ്വരമാണ് സങ്കീർത്തനത്തിന്റെ 7 മുതൽ 10 വരെയുള്ള വാക്യങ്ങളിൽ നമുക്ക് കാണാൻ സാധിക്കുക. മറ്റു ജനതകൾ അവ പിടിച്ചടക്കിയേക്കാമെങ്കിലും അവരുടെ വിജയം ശാശ്വതമല്ലെന്നും അവയെല്ലാം ദൈവത്തിന്റേതാകുമെന്നും ദാവീദിലൂടെ ഇസ്രായേൽ ജനത സ്വന്തമാക്കിയ ഇടങ്ങളെല്ലാം ദൈവത്തിന്റേതാണെന്നുമുള്ള ചിന്തകൾ ഈ സങ്കീർത്തനവാക്യങ്ങളിലുണ്ട്. ഷെക്കെമും സുക്കോത്ത് താഴ്വരയും ഗിലിയാദും മനാസയും എഫ്രായീമും യൂദായും മോവാബും ഏദോമും ഫിലിസ്ത്യയും ഒക്കെ ദൈവത്തിന്റെ സ്വന്തമാണെന്ന് ഈ വാക്യങ്ങളിൽ ദാവീദ് സൂചിപ്പിക്കുന്നു. എഫ്രായീം എന്റെ പടത്തൊപ്പിയും യൂദ എന്റെ ചെങ്കോലുമാണ് എന്ന പ്രയോഗത്തിലൂടെ ഇസ്രായേലിന്റെ യഥാർത്ഥ രാജാവ് താനാണെന്ന് ദൈവം അരുളിച്ചെയ്യുന്നു. മോവാബ് ചാവുകടലിനു സമീപം സ്ഥിതി ചെയ്യുന്നതിനാലാകാം
മോവാബ് എന്റെ ക്ഷാളനപാത്രം എന്ന് ദൈവം പറയുന്നതായി ദാവീദ് എഴുതുക. ഏദോമിൽ ഞാൻ എന്റെ പാതുകം അഴിച്ചുവയ്ക്കും എന്ന വാക്യത്തിന് പഴയകാലത്ത് ഒരു പ്രദേശം സ്വന്തമാക്കുന്നതിനെ സൂചിപ്പിച്ചിരുന്ന നൈയാമികമായ പ്രവൃത്തിയുമായി ബന്ധമുണ്ടെന്ന് വ്യാഖ്യാനിക്കപ്പെടുന്നുണ്ട്. സങ്കീർത്തനത്തിന്റെ 10 മുതൽ 12 വരെയുള്ള വാക്യങ്ങളിൽ തങ്ങളുടെ നിസ്സഹായതയിലും ബലഹീനതകളിലും ശക്തിയായി നിൽക്കുന്ന ദൈവത്തോടുള്ള ഇസ്രായേൽ ജനത്തിന്റെ പ്രാർത്ഥനയാണ് നമുക്ക് കാണാനാവുക. സകലതും തനിക്കു കീഴിലാക്കാൻ കഴിവുള്ള ദൈവത്തിലാണ് സുരക്ഷിതത്വമെന്ന തിരിച്ചറിവുള്ളതുകൊണ്ടാണ് ദാവീദ് ഇങ്ങനെ എഴുതുക. ദൈവം സ്വന്തമാക്കിയ ഏദോമിലേക്ക് എത്താനാണ് അവൻ ആഗ്രഹിക്കുന്നത്. തങ്ങളുടെ ദുരിതനിമിഷങ്ങളിൽ ദൈവം തങ്ങളെ പരിത്യജിച്ചുവോ എന്നുപോലും ദാവീദും ഇസ്രായേൽ ജനവും സംശയിക്കുന്നത് 11 വാക്യത്തിൽ നമുക്കു കാണാം. ദൈവം ഒപ്പമില്ലെങ്കിൽ ശത്രുക്കൾക്ക് മുന്നിൽ തങ്ങൾ ദുർബലരാണെന്നും തങ്ങൾ ഒറ്റയ്ക്കാണെന്നും അജയ്യരല്ലെന്നും തിരിച്ചറിയുന്ന ഇസ്രായേൽ ജനതയിൽ മുൻപെന്നപോലെ ദൈവം തങ്ങളുടെ സൈന്യത്തിനൊപ്പം തങ്ങൾക്കൊപ്പം നീങ്ങുന്നില്ലെന്നുള്ള ചിന്ത ഭീതിയുണർത്തുന്നുണ്ട്. മാനുഷികമായ സഹായങ്ങൾ ദൈവത്തിന്റെ സഹായത്തിന് മുന്നിൽ നിസാരമാണെന്നും ദൈവമുണ്ടെങ്കിൽ അവനു കീഴിൽ തങ്ങൾക്ക് ധീരതയുള്ള ജനമായി പൊരുതാനാകുമെന്നും തങ്ങൾക്കായി ദൈവം തങ്ങളുടെ ശത്രുക്കളെ ചവിട്ടിമെതിക്കുമെന്നുമുള്ള ബോധ്യം സങ്കീർത്തനത്തിന്റെ അവസാന വാക്യത്തിൽ ഏറ്റുപറയുന്ന സങ്കീർത്തകൻ ശത്രുവിനെതിരെ ഞങ്ങളെ സഹായിക്കണമേ എന്ന് ജനത്തിനൊപ്പവും ജനത്തിനു വേണ്ടിയും അപേക്ഷിക്കുന്നു. സങ്കീർത്തനം ജീവിതത്തിൽ. ദൈവം കൂടെയില്ലെങ്കിൽ, ദൈവത്തോടു കൂടെയല്ലെങ്കിൽ പോരാട്ടങ്ങൾ ഫലപ്രദമാകില്ലെന്നും എല്ലാത്തിൻ്റെയും എല്ലാവരുടെയും നാഥൻ ദൈവമാണെന്നുമുള്ള തിരിച്ചറിവിൽ നിന്നുകൊണ്ട് ബുദ്ധിമുട്ടേറിയ തങ്ങളുടെ ജീവിത സാഹചര്യങ്ങളിൽ തനിക്കും ദൈവജനമായ ഇസ്രായേലിനുമായി ദൈവത്തിന്റെ സഹായം അപേക്ഷിക്കുന്ന സങ്കീർത്തകനെയാണ് 108 സങ്കീർത്തനത്തിൽ നാം കണ്ടുമുട്ടുന്നത്. സങ്കീർത്തനത്തിന്റെ ആദ്യഭാഗത്തു കാണുന്ന സ്തുതിയുടെ വാക്കുകളിൽ ഇസ്രായേലിന്റെ ദൈവത്തിന്റെ അനന്തമായ കരുണയും വിശ്വസ്തതയും ശക്തിയും മഹത്വവും അവന്റെ അതുല്യമായ സംരക്ഷണവും ദാവീദ് ഏറ്റുപറയുന്നതും നാം കാണുന്നുണ്ട്. ദാവീദിനും ഇസ്രായേൽ ജനത്തിനുമൊപ്പം യഥാർത്ഥ കർത്താവും ദൈവവും രാജാവുമായ യാഹ്വയിൽ അഭയവും സംരക്ഷണവും കണ്ടെത്താനും അവന്റെ ശക്തിയിലും കരുണയിലും ആശ്രയിച്ച് ജീവിത പോരാട്ടങ്ങളെ തരണം ചെയ്യാനും നേട്ടങ്ങൾ സ്വന്തമാക്കാനും നമുക്കും സാധിക്കണമെന്ന് ഈ സങ്കീർത്തനം നമ്മെ ഉദ്ബോധിപ്പിക്കുന്നുണ്ട്. ലൗകികവും മാനുഷികവുമായവയൊന്നും നിത്യതയ്ക്കു മുന്നിൽ വലുതല്ലെന്ന്, ദൈവത്തിനൊപ്പമല്ലെങ്കിൽ നമുക്കേറെയൊന്നും നേടാനാകില്ലെന്ന്, വിജയം സ്വന്തമാക്കാനാകില്ലെന്ന് തിരിച്ചറിയാം. വിജയപരാജയങ്ങളിലും സന്തോഷദുഃഖങ്ങളിലും ഉയർച്ച താഴ്ചകളിലും ദൈവത്തിൽ ശരണം തേടുകയും കാരുണ്യവാനും ശക്തനുമായ അവനോട് ചേർന്നു നിൽക്കുകയും ജീവിതം ദൈവസ്തുതിയുടേതാക്കി മാറ്റുകയും ചെയ്യാം. വത്തിക്കാൻ മലയാളം വാർത്താ വിഭാഗത്തിന്റെ വചനവീഥി എന്ന ബൈബിൾ പരമ്പരയിൽ 108 സങ്കീർത്തനത്തെക്കുറിച്ചുള്ള വിചിന്തനങ്ങളാണ് നിങ്ങൾ ഇതുവരെ ശ്രവിച്ചത്. തയ്യാറാക്കി അവതരിപ്പിച്ചത് മോൺസിഞ്ഞോർ ജോജി വടകര. ഫാദർ അശോക് കൊല്ലംകുടി MST രചനയും സംഗീതവും നിർവഹിച്ച ഒരു ഗാനമാണ് അടുത്തത്. ആലാപനം മരിയ കോലാടി.